0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ട്

ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലെന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9995871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞു,
0: 9995871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയങ്ങളേണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കൊച്ചി 90 FM ഫോറെവർ വിത്ത് യു, എന്നും നിങ്ങൾക്കൊപ്പം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ഇപ്പോൾ കേൾക്കാം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിക്കുന്ന മൻ കി ബാത്ത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയുടെ മലയാളം പരിഭാഷ.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ചില തീയതികൾ ഓർത്തിരിക്കാൻ ഒരു കലണ്ടർ ആവശ്യമില്ല. ഇന്ന് ജൂലൈ 26, അത്തരത്തിലുള്ള ഒരു ദിവസം. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. ഈ ദിവസം നമ്മളിൽ അഭിമാനം നിറയ്ക്കുന്നു. നമ്മുടെ വീരസൈനികരുടെ അവിശ്വസനീയമായ ധൈര്യത്തെ ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു. കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ, ഇങ്ങനെ പല ദുഷ്കരമായ സാഹചര്യങ്ങൾ

അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. നമ്മുടെ സൈനികർ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടു. അവരുടെ മനോധൈര്യം ഏതൊരു വെല്ലുവിളിയെക്കാളും വലുതായിരുന്നു. ഭാരതമാതാവിന്റെ സുരക്ഷയ്ക്കായി അവർ സർവ്വതും ത്യജിച്ചു. ഇന്ന് കാർഗിൽ വിജയ് ദിവസിന്റെ ഈ വേളയിൽ എല്ലാ ധീരരായ രക്തസാക്ഷികൾക്കും ധീരരായ സൈനികർക്കും ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഭാരതം സ്വന്തം വീരന്മാരെ സ്മരിക്കുക മാത്രമല്ല, അവരുടെ കഥകൾ പുതിയ തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷം ഒരു വിശേഷ ശൗര്യ വിജയ് യാത്ര സംഘടിപ്പിച്ചു. ജൂലൈ 14 ഡൽഹിയിലെ നാഷണൽ വാർ മെമ്മോറിയലിൽ നിന്ന് ആരംഭിച്ച ഈ മോട്ടോർ സൈക്കിൾ യാത്ര ദ്രാസിലെ കാർഗിൽ വാർ മെമ്മോറിയൽ വരെയാണ്. ഇതിന്റെ സന്ദേശം ഓൺ റൈഡ്, ഓൺ നേഷൻ, ഓൺ സല്യൂട്ട്. രാജ്യത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ വിസ്മരിക്കപ്പെടില്ല എന്ന് ഈ യാത്ര ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സൈനികരുടെ ധൈര്യം മാത്രമല്ല, സാങ്കേതിക കഴിവുകളും നിരന്തരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് INS മഹേന്ദ്രഗിരി ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തി. ഈ ആധുനിക യുദ്ധക്കപ്പൽ ഭാരതത്തിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ്. ഇതിന്റെ 75% തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ആത്മനിർഭർ ഭാരതത്തിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണ്. ഈ മാസം DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റും വിജയകരമായി പരീക്ഷിച്ചു. നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിൽ. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് DRDO കുശ മിസൈലും വിജയകരമായി പരീക്ഷിച്ചു. സുഹൃത്തുക്കളെ, ഇന്ന് പ്രതിരോധ ഉൽപ്പാദനമായാലും പ്രതിരോധ കയറ്റുമതിയായാലും മിത്രരാജ്യങ്ങളുമായുള്ള രാഷ്ട്രീയ സഹകരണമായാലും ഭാരതം തുടർച്ചയായി പുതിയ ഉയരങ്ങളിലെത്തുകയാണ്. ഈ മാസം ആദ്യം ഞാൻ ഇന്തോനേഷ്യയിലായിരുന്നു. അവിടെ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി ഒരു പ്രധാന കരാർ ഒപ്പിട്ടു. ഭാരതത്തിന്റെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വരൂ, ഇന്ന് ഈ കാർഗിൽ വിജയ ദിവസത്തിന്റെ ഈ വേളയിൽ നമ്മുടെ അമരരായ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും സുരക്ഷിതവും കഴിവുറ്റതും ആത്മനിർഭരവുമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തുകയും ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിന്റെ കഴിഞ്ഞ അധ്യായത്തിൽ ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനെ കുറിച്ച് ഞാൻ നിങ്ങളുമായി സംസാരിച്ചിരുന്നു. ഓരോ തുള്ളി മഴയും സംരക്ഷിക്കാനുള്ള ഈ ക്യാമ്പയിനെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചു. ക്യാച്ച് ദ റെയിൻ എന്ന സന്ദേശം വളരെ ലളിതമാണ്. എവിടെ മഴ പെയ്താലും എപ്പോൾ പെയ്താലും അവിടെ അപ്പോൾ തന്നെ വെള്ളം ശേഖരിക്കുക. അതിനാൽ July 4 രാജ്യമെമ്പാടും ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പയിൻ മഴവെള്ള സംഭരണം, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, പുരാതന ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, വൃക്ഷത്തൈ നടീൽ എന്നിവയ്ക്ക് പുതിയ മാർഗം നൽകുന്നു. ഗ്രാമങ്ങളോ നഗരങ്ങളോ പഞ്ചായത്തുകളോ സാമൂഹിക സംഘടനകളോ ആകട്ടെ, എല്ലായിടത്തും ആളുകൾ ആവേശത്തോടെ ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പഴയ കുളങ്ങളിൽ നിന്ന് ചെളി നീക്കം ചെയ്യുന്നു. മറ്റു ചിലയിടത്ത് കിണറുകളും സ്റ്റെപ്പ് വെല്ലുകളും പുനരുജ്ജീവിപ്പിക്കുന്നു. ഓരോ സ്റ്റെപ്പ് വെല്ലും ഇപ്പോൾ ഭൂഗർഭജല റീചാർജിനുള്ള ഒരു മാധ്യമമായി മാറുകയാണ്. സുഹൃത്തുക്കളെ, മധ്യപ്രദേശിലെ സീധി ജില്ലയിൽ ഏകദേശം 1500 കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നരസിംഗ്പൂരിൽ അമൃത് സരോവരുകൾ നവീകരിച്ചു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വലിയ തോതിൽ വെള്ളം സംരക്ഷിക്കാനുള്ള ശേഷി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ നന്ദ്യാലിൽ എല്ലാ പഞ്ചായത്തുകളും പഴയ കുളങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ഈ ക്യാമ്പയിനിൽ പങ്കുചേർന്നു. നമ്മുടെ നഗരങ്ങളും പിന്നിലല്ല. ഛത്തീസ്ഗഡിലെ കോർബ, ഒഡീഷയിലെ ഭുവനേശ്വർ, ആന്ധ്രാപ്രദേശിലെ വിജയനഗരം എന്നിവിടങ്ങളിലെല്ലാം ഈ പ്രചാരണത്തിന്റെ ആവേശോജ്വലമായ ഫലം കാണാം. നമ്മുടെ അയൽപക്കത്തുള്ള ഒരു കുളത്തിന്റെയോ കിണറിന്റെയോ സ്റ്റെപ്പ് വെല്ലിന്റെയോ ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കാം. ഓരോ തുള്ളിവെള്ളവും സംരക്ഷിക്കാം. ഇന്ന് സംരക്ഷിക്കപ്പെടുന്ന ഓരോ തുള്ളിവെള്ളവും വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചു. രാജ്യത്തെ ഓരോ പൗരനും ഇന്ത്യൻ സംഘത്തിന് ആശംസകൾ നേരുന്നു. എല്ലാ കളിക്കാരും അത്ലറ്റുകളും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ജനങ്ങളുടെ ഹൃദയം കീഴടക്കുകയും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ,
നമ്മുടെ യുവാക്കൾ സമീപം

കാലത്ത് കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി പി വി സിന്ധു മാറി. അവരുടെ നേട്ടത്തിൽ രാജ്യം ഒന്നടങ്കം അഭിമാനിക്കുന്നു. ലണ്ടനിലെ ലോർഡ്സ് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വിജയിച്ചു. ഇതൊരു ചരിത്ര വിജയമാണ്. 270 റൺസിന്റെ വലിയ വ്യത്യാസത്തിൽ നമ്മുടെ ടീം ഈ മത്സരം വിജയിച്ചു. എന്നാൽ അതുമാത്രമല്ല, ലോർഡ്സിന്റെ നീണ്ട ചരിത്രത്തിൽ വനിതാ ടീമിന് വേണ്ടിയുള്ള ആദ്യ ടെസ്റ്റ് മത്സരമായിരുന്നു ഇത്. 1983 ഭാരതം ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യമായി നേടിയത് ഈ ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ സ്ത്രീശക്തി ഇവിടെ രാജ്യത്തിന്റെ യശസ്സുയർത്തി. സുഹൃത്തുക്കളെ, വളരെ അർത്ഥവത്തായ ചില ചെറിയ പരിശ്രമങ്ങളുണ്ട്. കേരളത്തിലെ എറണാകുളത്തെ സൗത്ത് ചിറ്റൂരിൽ അത്തരമൊരു കായിക സംരംഭത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അവിടെ ഒരു സ്കൂളിൽ ഒരു സംസ്കൃതം ക്ലബ്ബുണ്ട്. അവിടുത്തെ അധ്യാപകൻ അഭിലാഷ് സംസ്കൃതത്തെ സവിശേഷമായ രീതിയിൽ ജനപ്രിയമാക്കുന്നു. ഈ പദ്ധതിയുടെ പേര് അക്ഷര കന്ദുക എന്നാണ്. ഈ പദ്ധതിയിൽ സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ വിശദീകരിക്കുന്നു. ഇത് പഠനം ആസ്വാദ്യകരമാക്കുകയും കായിക രംഗത്ത് ആളുകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ഞായറാഴ്ച വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ പൗരനെയും അഭിമാന പുളകിതനാക്കി. ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലെ ഈ ചരിത്ര നിമിഷത്തിന് നാം എല്ലാവരും സാക്ഷിയായി. സ്വകാര്യ മേഖല വികസിപ്പിച്ചെടുത്ത ഭാരതത്തിലെ ആദ്യത്തെ റോക്കറ്റാണിത്. നമ്മുടെ യുവ ഇന്നോവേറ്റേഴ്സ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്ന് നേടിയെടുത്തു. അവർ വിസ്മയകരമായ സ്കിൽ, പാഷൻ, പേഷ്യൻസ് എന്നിവ പ്രകടിപ്പിച്ചു. വളരെ കാലമായി നമ്മുടെ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് നിഷിദ്ധമായിരുന്നു. ഈ മേഖലയിൽ താൽപ്പര്യമുള്ള നിരവധി യുവാക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കാതെ പോയി. യുവാക്കളുടെ താൽപ്പര്യം മുൻനിർത്തി നമ്മൾ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തു. ഇന്ന് ലോകം അതിന്റെ ഗുണഫലങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവ സഹപ്രവർത്തകർ ശാസ്ത്രത്തിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്നു. സയൻസ് ഒളിമ്പ്യാഡുകൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നാണ്. ധാരാളം വിദ്യാർത്ഥികൾ അവയിൽ പങ്കെടുക്കുന്നു. ഈ മാസം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമെറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ഒളിമ്പ്യാഡുകൾ നടന്നു. ഈ മത്സരങ്ങളിൽ ഇന്ത്യൻ സംഘം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഫിസിക്സ് ഒളിമ്പ്യാഡിൽ നമ്മുടെ 5 വിദ്യാർത്ഥികളും സ്വർണ മെഡലുകൾ കരസ്ഥമാക്കി ഭാരതം 1 റാങ്ക് നേടി. കഴിഞ്ഞ ദശകത്തിൽ നടന്ന എല്ലാ ഫിസിക്സ് ഒളിമ്പ്യാഡുകളിലും നമ്മുടെ രാജ്യത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ സ്വർണമെഡലോ വെള്ളിമെഡലോ നേടിയിട്ടുണ്ട്. കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും സ്വർണമെഡലുകൾ നേടി. ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനമാണിത്. ബയോളജി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും മെഡലുകൾ നേടി. ഇതിൽ ഒരു സ്വർണ മെഡലുമുണ്ട്. മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ 2 സ്വർണവും 4 വെള്ളി മെഡലുകളും നമ്മുടെ വിദ്യാർത്ഥികൾ സ്വന്തമാക്കി. രാജ്യത്തിന്റെ യുവശക്തിയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം ഭാരതത്തിൽ നിരന്തരം വളർന്നു വരുന്നത് കാണുന്നത് സന്തോഷകരമാണ്. രാജ്യത്തു നിന്ന് കൂടുതൽ കൂടുതൽ യുവാക്കൾ ഇത്തരം വേദികളിൽ എത്തുകയും വെന്നിക്കൊടി പാറിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവും അഭിനിവേശവും ഉള്ളപ്പോൾ എല്ലാ വഴികളും സുഗമമാകും. കാശ്മീരിലെ പരമ്പരാഗത പായയായ വഗുവിനായി ഇന്ന് നടക്കുന്ന പരിശ്രമങ്ങളിൽ ഇത് പ്രതിഫലിക്കുന്നു. ഇത് ഞാങ്ങണപ്പുല്ലും വൈക്കോലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പായ നിർമ്മിക്കുന്ന പാരമ്പര്യത്തിന് 100 പഴക്കമുണ്ട്. ആദ്യം കാശ്മീരിലെ ചതുപ്പ് നിലങ്ങളിൽ നിന്നുള്ള പുല്ലും വൈക്കോലും ശേഖരിക്കുന്നു. വെയില തുണക്കിയ ശേഷം അവ തരംതിരിക്കുന്നു. തുടർന്ന് കൈകൊണ്ട് നെയ്യുന്ന പ്രക്രിയയാണ്. ഒരു പായ നിർമ്മിക്കാൻ 2 കരകൗശല വിദഗ്ധർ ഏകദേശം 4 ദിവസമെടുക്കും. ഈ പായ സവിശേഷവും പരിസ്ഥിതി സൗഹൃദവുമാണ്. വേനൽക്കാലത്ത് തണുപ്പും
ശീതകാലത്ത് ചൂടും

നൽകുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷത. മുമ്പ് കാശ്മീരിലെ എല്ലാ വീട്ടിലും ഇത് കാണപ്പെട്ടിരുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ ഇതിൻ്റെ ഉപയോഗം കുറഞ്ഞു തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ശ്രീനഗറിൽ നിന്നുള്ള ഗുലാം ഹുസൈനും മകൾ തൻസിലയും ഒരു പ്രതിജ്ഞയെടുത്തു. വഗു കരകൗശല പാരമ്പര്യത്തിന് ഒരു പുതുജീവൻ നൽകുന്നതിൽ ഇരുവരും പങ്കാളികളായി. ഗുലാം ഹുസൈൻ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. ഈ ജോലിയിൽ അദ്ദേഹം നിരവധി വെല്ലുവിളികൾ നേരിട്ടു. എന്നാൽ വഗു സംരക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം അചഞ്ചലമായിരുന്നു. താമസിയാതെ നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ പരിശ്രമത്തിൽ പങ്കുചേരാൻ തുടങ്ങി. ഗുലാം ഹുസൈൻ ഈ നൈപുണ്യം ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ പ്രാദേശിക തലത്തിൽ സർക്കാർ പിന്തുണയും ലഭിച്ചു. ഇന്ന് വഗു അതിവേഗം ജനപ്രീതി നേടുകയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ ശ്രമവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഓർത്ത് എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇന്ന് നാം എല്ലാവരും പ്രാദേശിക ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രവുമായി നമ്മൾ മുന്നോട്ടു പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കാശ്മീരിലെ വഗു നിങ്ങളുടെ വീടിന്റെ ഭാഗമായി മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൂടെ? സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് ചായ വെറുമൊരു പാനീയമല്ല, അത് ആത്മബന്ധത്തിന്റെ പ്രതീകം കൂടിയാണ്. ദിവസത്തിന്റെ തുടക്കത്തിലായാലും സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോളായാലും കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുമ്പോളായാലും ചായ എല്ലാ അവസരങ്ങളുടെയും ഭാഗമായി മാറുന്നു. ചായയുമായുള്ള എന്റെ ബന്ധം നിങ്ങൾക്ക് നന്നായി അറിയാം. എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ചായ രുചി നൽകുക മാത്രമല്ല, നിരവധി സഹോദരിമാരുടെ ജീവിതത്തിലേക്ക് സ്വാശ്രയബോധത്തിന്റെ ഒരു പുതിയ സുഗന്ധം പകരുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലെ ലഖിവാല ഗ്രാമത്തിലെ ഒരു സ്വയം സഹായ സംഘവുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ തയ്യാറാക്കി. ഇതിൽ ഇഞ്ചിപ്പുല്ല്, ചിറ്റമൃത്, ഇരട്ടി മധുരം, തുളസി, പച്ചമഞ്ഞൾ, കറുവപ്പട്ട, ഏലം, പെരിഞ്ചീരകം തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകൾ അടങ്ങിയിരിക്കുന്നു. അതിന്റെ സവിശേഷമായ രുചിയും ഗുണങ്ങളും കാരണം ഈ ചായ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ജനപ്രീതി നേടി. പ്രയാഗ്രാജിലെ മഹാകുംഭിലും ഡൽഹിയിലെ അന്താരാഷ്ട്ര ഭക്ഷ്യമേളയിലും ഈ ഹെർബൽ ടീ വ്യാപക പ്രശംസ നേടി. വിദേശത്തു നിന്നുള്ള സന്ദർശകരും ഇതിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏറ്റവും പ്രചോദനാത്മകമായ വശം അതിന്റെ തുടക്കമാണ്. ഈ മുഴുവൻ ശ്രമവും ആരംഭിച്ചത് വെറും 100,000 രൂപയിലാണ്. ഇന്ന് ഈ ബ്രാൻഡ് രാജ്യത്തുടനീളമുള്ള പ്രധാന സ്ഥാപനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. പ്രാദേശിക അറിവ്, പ്രകൃതി, സ്ത്രീകളുടെ ആത്മവിശ്വാസം എന്നിവ ഒത്തുചേരുമ്പോൾ ഒരു ചെറിയ ശ്രമം പോലും വലിയ മാറ്റത്തിന്റെ തുടക്കമാകുമെന്ന് ഈ സംരംഭം നമ്മെ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഏക് പേഡ് മാ കേ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. സമൂഹം ഈ വികാരവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നിരവധി മനോഹരവും പ്രചോദനാത്മകവുമായ ഉദാഹരണങ്ങൾ മുന്നിലെത്തുന്നു. സുഹൃത്തുക്കളെ, അഹമ്മദാബാദിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ അത്ഭുതകരമായ ശക്തി പ്രകടമായി. 1 മണിക്കൂറിനുള്ളിൽ ഭാഡജ് പ്രദേശത്ത് 3.5 ലക്ഷത്തിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചു. 25,000-ൽ അധികം ആളുകൾ പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, NCC കേഡറ്റുകൾ, സന്നദ്ധ പ്രവർത്തകർ, സാധാരണ പൗരന്മാർ എന്നിവരെല്ലാം ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തു. വരും വർഷങ്ങളിൽ ഈ തൈകൾ ഒരു ഇടതൂർന്ന നഗരവനമായി മാറും. ഈ ശ്രമം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏക് പേഡ് മാ കേ നാം ക്യാമ്പയിന് കീഴിൽ ജനശക്തിയുടെ അത്ഭുതകരമായ ദൃഢനിശ്ചയം ഉത്തർപ്രദേശിലും കണ്ടു. ജൂലൈ 12 ഒരൊറ്റ ദിവസം കൊണ്ട് 35 കോടിയിലധികം തൈകൾ അവിടെ നട്ടുപിടിപ്പിച്ചു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഇതെനിക്ക് പ്രത്യേക അഭിമാനമാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മരങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല, അവ എണ്ണമറ്റ ജീവജാലങ്ങൾക്കും ആവാസ കേന്ദ്രമാണ്.
ഏകദേശം 60 വർഷം

വർഷത്തിന് ശേഷം ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വീണ്ടും ഗുജറാത്തിലെ ഗിർ വനങ്ങളിൽ കൂടുകൂട്ടുന്നു. ഗിർ വനത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന സംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളുടെ ഫലമാണിത്. വേഴാമ്പലുകളെ വനങ്ങളുടെ കർഷകർ എന്ന് വിളിക്കുന്നു. അവ പഴങ്ങൾ തിന്നുകയും വിത്തുകൾ ദൂരെ വിതറുകയും ചെയ്യുന്നു. അതിൽ നിന്ന് കാട്ടിൽ പുതിയ മരങ്ങൾ വളരുന്നു. ഈ രീതിയിൽ ഒരു പക്ഷി കാടിനെ വീണ്ടും പച്ചപ്പുള്ളതാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അമ്മയുടെ പേരിൽ ഒരു മരം നടുക. ഇന്ന് നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെറിയ തൈ വരും തലമുറകൾക്ക് പച്ചപ്പും ശുദ്ധവായുവും മനോഹരമായ ഭാവിയും സ്വത്തായി സ്വരുക്കൂട്ടും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളായി പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നു. അതിനാൽ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, ബീഹാറിലെ സീതാമഠിയിൽ വേസ്റ്റ് ടു വെൽത്ത് എന്നതിന്റെ ഒരു ഉത്തമമായ ഉദാഹരണം ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ആകർഷകമായ ബെഞ്ചുകൾ നിർമ്മിക്കുന്നു. ഒരു ബെഞ്ച് നിർമ്മിക്കാൻ ഏകദേശം 40 കിലോഗ്രാം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു. ശക്തവും ഈട് നിൽക്കുന്നതും സുഖകരവുമാകുന്നതിന് പുറമേ ഇത് പരിസ്ഥിതി സൗഹൃദവുമാണ്. സർക്കാർ സ്കൂളുകളിലും പാർക്കുകളിലും പൊതുസ്ഥലങ്ങളിലും ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധവും ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. പ്രാദേശിക യൂണിറ്റിനൊപ്പം ജില്ലാ ഭരണകൂടത്തിനും ഈ ശ്രമത്തിൽ ഒരു പ്രധാന പങ്കുണ്ട്. ഇത് പ്രാദേശിക തലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നത് ഇന്ന് ഒരു മുദ്രാവാക്യം മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ് എന്ന് സീതാമഠിയുടെ ഈ ശ്രമം നമ്മോട് പറയുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ തവണ മൻ കി ബാത്തിൽ ഞാൻ ഗണേശ് ഉത്സവത്തിനെ കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ ആരാധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചു ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം നമ്മുടെ വീടുകളിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കണം. പലരും എനിക്ക് സന്ദേശങ്ങൾ അയക്കുകയും ഈ വിഷയത്തിൽ അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ അഭ്യർത്ഥനയ്ക്ക് അവർ നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കാൻ അവർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. ഈ വിഷയം മൻ കി ബാത്തിൽ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ശരിയായ സമയത്ത് ശരിയായ നടപടി സ്വീകരിക്കാൻ ഇതവരെ സഹായിച്ചുവെന്നും ആളുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ വീണ്ടും എന്റെ അഭ്യർത്ഥന ആവർത്തിക്കുന്നു. ഇത്തവണ ഗണേശ പൂജയിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ നമ്മുടെ വീട്ടിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക. ഈ ശ്രമം പ്രകൃതിയോടുള്ള ആരാധനയുടെ ഒരു രൂപമായിരിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു വ്യക്തിയെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും അഭിമാനപൂരിതമാകും. സയൻസ് ആൻഡ് ഇന്നവേഷൻ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന, ആഗോളതലത്തിൽ അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ തന്റെ വേരുകളുമായി ആഴത്തിൽ ഉറച്ചു നിൽക്കുന്ന, അവസരം ലഭിക്കുമ്പോഴെല്ലാം തന്റെ മണ്ണിനെ ബഹുമാനിക്കാൻ ഒരിക്കലും മറക്കാത്ത ഒരു വ്യക്തി, മണിപ്പൂരിലെ ഡോക്ടർ റൊണാൾഡോ ലേശ്രാം. അദ്ദേഹത്തിന്റെ പേര് റൊണാൾഡോ എന്നാണ്, പക്ഷേ തൊഴിൽപരമായി അദ്ദേഹം ഒരു ആസ്ട്രോഫിസിസ്റ്റാണ്. ജപ്പാനിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം യുവ ഗാലക്സികളുടെ ഒരു വലിയ കൂട്ടം കണ്ടെത്തിയ സംഘത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയണോ? മണിപ്പൂരിലെ മനോഹരമായൊരു തടാകത്തിന്റെ പേര് ചേർത്ത് അദ്ദേഹം ഈ മുഴുവൻ ക്ലസ്റ്ററിനും ലോക്തക് പ്രോട്ടോക്ലസ്റ്റർ എന്ന് പേരിട്ടു. മണിപ്പൂരിലെ മനോഹരമായൊരു ശുദ്ധജല തടാകമാണ് ലോക്തക്. ലോക്തക് തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫുങ്തികൾ ഒരു സവിശേഷ ഭൂപ്രകൃതി സൃഷ്ടിക്കുന്നു. ചെറിയ ദ്വീപുകൾ വിശാലമായൊരു സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്നത്

പോലെയാണ് ഇത്. അതുപോലെ പ്രപഞ്ചത്തിൽ ഈ യുവ ഗാലക്സികളും ഒരു വലിയ ഘടന സൃഷ്ടിക്കുന്നു. ഇന്ന് മണിപ്പൂരിലെ ലോക്തക് ദേശീയ ഭൂപടത്തിൽ മാത്രമല്ല വിശാലമായ പ്രപഞ്ചത്തിലും തിളങ്ങുന്നു. ഈ നേട്ടം ഓരോ ഭാരതീയനും അഭിമാനകരമാണ്. നമ്മുടെ യുവസുഹൃത്തുക്കൾ തങ്ങളുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ തന്നെ പുതിയ ഉയരങ്ങളിലെത്താൻ കഴിയുമെന്ന് ഇത് പഠിപ്പിക്കുന്നു. നക്ഷത്ര ലോകത്തെപ്പോലും പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓഗസ്റ്റ് 7 നമ്മുടെ രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ നെയ്ത്തുകാരായ സഹോദരി സഹോദരന്മാരുടെ കഴിവുകളും സർഗാത്മകതയും നാം ആഘോഷിക്കുന്നു. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട പാരമ്പര്യങ്ങൾ ഈ സുഹൃത്തുക്കൾ മുന്നോട്ടു കൊണ്ടുപോകുന്നു. സുഹൃത്തുക്കളെ, കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ ആളുകളുടെയും കഥ വെളിച്ചത്തു കൊണ്ടുവരുന്നു. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ആളുകളാണ് ഇവർ. ഈ ദിവസം കരകൗശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമ്മുടെ നെയ്ത്തുകാരായ സുഹൃത്തുക്കളെ ആദരിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. വോക്കൽ ഫോർ ലോക്കലിന്റെ ആത്മാവിനെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം. സുഹൃത്തുക്കളെ, ഇന്ന് രാജ്യത്ത് കൈത്തറി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രീതി നിരവധി ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു. പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പുള്ളി മുതൽ കച്ച് വരെയും ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ മഹത്തായ കൈത്തറി പാരമ്പര്യത്തിന് പുതിയ ഊർജവും ഐഡന്റിറ്റിയും നൽകുന്ന നിരവധി വ്യക്തികളും ഗ്രൂപ്പുകളുമുണ്ട്. ചിലർ പോച്ചമ്പള്ളിയുഗത്തിന്റെ മനോഹരമായ പാരമ്പര്യം മുന്നോട്ടു കൊണ്ടുപോകുന്നു. മറ്റുള്ളവർ കമ്പിളി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നെയ്ത്തുകാരികളെ ഒന്നിപ്പിക്കുന്നു. ചിലർ കേരളത്തിലെ പരമ്പരാഗത കസവുകലയെ സംരക്ഷിക്കുന്നു. ഇത് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും തൊഴിൽ നൽകുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയം ഖാദിയാണ്. മഹാത്മാഗാന്ധിക്ക് ഖാദി വളരെ പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഖാദി വളരെ ജനപ്രിയമായി. കഴിഞ്ഞ 12 അതിന്റെ വിൽപ്പന 6 വർദ്ധിച്ചു. ഈ വിൽപ്പന ഇപ്പോൾ 8,000 കോടി അടുത്തെത്തി. വരാനിരിക്കുന്ന ഉത്സവങ്ങളിൽ ഖാദി, കൈത്തറി അല്ലെങ്കിൽ കരകൗശല ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതത്തിൽ എത്ര തരം സംഗീതോപകരണങ്ങൾ ഉണ്ടെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം നമുക്ക് ധാരാളം സംഗീതോപകരണങ്ങളും അവയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളുമുണ്ട്. അത്തരമൊരു ഉപകരണമാണ് ത്രിപുരയിലെ ചോങ് പ്രങ്. അവിടുത്തെ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ ഇത് വളരെ ജനപ്രിയമാണ്. മുള കൊണ്ട് നിർമ്മിച്ച ഈ ഉപകരണത്തിന് 3 ഇതിൽ നിന്നുയരുന്ന ഈണം വളരെ ശ്രുതിമധുരമാണ്. അത് സരോദിന് സമാനമാണ്. ചില കാരണങ്ങളാൽ യുവാക്കൾക്കിടയിൽ അതിന്റെ ജനപ്രീതി കുറയാൻ തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സൂരജ് കുമാർ ദേവ് ബർമ്മ ഇത് വീണ്ടും ജനപ്രിയമാക്കാൻ തീരുമാനിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഫലം കാണുന്നുണ്ട്. ചോങ് പ്രങ്ങിനൊപ്പം ആ സ്ഥലത്തെ മറ്റു പരമ്പരാഗത സംഗീതോപകരണങ്ങളിലും അദ്ദേഹം പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കോക്ബോറോക്ക് നാടൻപാട്ടുകൾ, ബൗൾ ഗാനങ്ങൾ, ബംഗാളി നാടൻപാട്ടുകൾ എന്നിവ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി ഒരു ചെറിയ ക്ലിപ്പ് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ സംഗീതം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല.

0: ചരമവാർഷികമാണ്. ഡോക്ടർ കലാമിന്റെ വ്യക്തിത്വത്തിന് പ്രചോദനാത്മകമായ നിരവധി വശങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ളത് അധ്യാപകൻ എന്ന റോളായിരുന്നു. കുട്ടികളെയും യുവാക്കളെയും വലിയ സ്വപ്നങ്ങൾ കാണാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. യാദൃച്ഛികമെന്ന് പറയട്ടെ, ഈ ആഴ്ച നമ്മൾ ഗുരുപൂർണിമ എന്ന പുണ്യോത്സവം ആഘോഷിക്കും. നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യ ഗുരുക്കന്മാർ. സ്കൂൾ അധ്യാപകർ നമ്മെ അക്ഷരം പഠിപ്പിക്കുന്നു. അത്തരം എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഗുരുപൂർണിമ. രാജ്യത്തെ എല്ലാ അധ്യാപകരെയും മുതിർന്നവരെയും ഞാൻ ആദരപൂർവം അഭിവാദ്യം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനമെന്ന മഹത്തായ ഉത്സവവും നാം ആഘോഷിക്കും. ഓഗസ്റ്റ് 15 ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണ്. ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ വീരന്മാരെ ഓർമ്മിക്കേണ്ട ദിവസമാണ് ഇത്. അവരുടെ ത്യാഗത്തിന്റെയും തപസ്സിന്റെയും ഫലമായി ഇന്ന് നമ്മുടെ കൈകളിൽ ത്രിവർണ പതാകയുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങൾ ഈ ത്രിവർണ പതാക ഉൾക്കൊള്ളുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹർഘർ തിരംഗ ക്യാമ്പയിൻ അത്ഭുതകരമായ വികാരത്തോടെ രാജ്യത്തെ ഒട്ടാകെ ഒന്നിപ്പിച്ചു. ത്രിവർണ പതാകയുടെ ആഘോഷം എല്ലാ വീട്ടിലും എല്ലാ തെരുവുകളിലും ദൃശ്യമാണ്. ഈ വർഷവും ഹർഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ മുന്നോട്ടു കൊണ്ടുപോകണം. നമ്മുടെ വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണം. സുഹൃത്തുക്കളെ, ഓഗസ്റ്റ് 15 മുൻപ് നിങ്ങൾ എനിക്ക് നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും അയക്കാറുണ്ട്. ദയവായി MyGOV നിങ്ങളുടെ ചിന്തകൾ പങ്കിടുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ മൻ കി ബാത്തിൽ ഇത്രമാത്രം. നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളും പ്രചോദനാത്മകമായ ശ്രമങ്ങളുമായി അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. അതുവരെ ഞാൻ വിട ചോദിക്കുന്നു. വളരെ നന്ദി, നമസ്കാരം.
1: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിക്കുന്ന മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയുടെ മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
2: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
3: ഏയ് അല്ലടാ, എനിക്കൊരു PR പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
2: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നോ? ഇത് പറ്റിയ സമയമാണ്.
3: അതെയോ? അവിടെ എന്താ ഇത്ര പ്രത്യേകത?
2: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
3: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
2: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
3: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
2: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
3: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
2: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവര് ഡീറ്റെയിൽസ് ഒക്കെ തരും.
3: നമ്പർ ഒന്നുകൂടെ പറഞ്ഞു,
2: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
3: teresaspgdprj@gmail.com അല്ലേ?
2: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ സൗഖ്യം ആരോഗ്യ പരിപാടിയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഹനാൻ ഫാത്തിമ. കഴിഞ്ഞ എപ്പിസോഡിൽ മഴക്കാലത്ത് ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് അതിന്റെ തുടർച്ചയായി മഴക്കാലത്ത് കൂടുതലായി കാണപ്പെടുന്ന രോഗങ്ങളും അവയിൽ നിന്ന് എങ്ങനെ സ്വയം രക്ഷിക്കാമെന്നും നമുക്ക് ഡോക്ടറിലൂടെ മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ തഹസീൻ ബഷീർ. നിലവിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ ഇന്റേണൽ മെഡിസിൻ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഡോക്ടർ തഹസീൻ

0: ബഷീർ ഇന്ന് നമ്മോടൊപ്പം പ്രധാന വിവരങ്ങൾ പങ്കുവെക്കുന്നു. സോ വെൽക്കം ടു ദ പ്രോഗ്രാം ഡോക്ടർ. ഡോക്ടർ, ഈ ക്ലൈമറ്റ് ചേഞ്ച് അതുപോലെ തന്നെ അൺപ്രഡിക്റ്റബിൾ റെയിൻഫോൾ എന്നിവ രോഗങ്ങളുടെ വ്യാപനത്തെ ബാധിക്കുന്നുണ്ടോ?
1: ഉറപ്പായിട്ടും, അതൊരു സംശയമല്ല. ഈ ക്ലൈമറ്റ് ചേഞ്ച് പറയുന്നത് നമ്മുടെ പ്രകൃതിയുടെ ഇഷ്യൂ മാത്രമല്ല, ഇതൊരു ഹെൽത്ത് എമർജൻസി കൂടിയാണ്. ഈ ഒരു സമയങ്ങളിൽ പല കാരണം വെച്ചാൽ ഇത് സംഭവിക്കുന്നത് മൂന്ന് രീതിയിലാണ്. ഒന്നാമത്, കേരളത്തിൽ നമ്മുടെ ശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ അത് വെള്ളക്കെട്ടുകൾ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എവിടെയും വെള്ളക്കെട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൊതുകുകൾക്ക് അത് ബ്രീഡ് ചെയ്യാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഉണ്ടായിക്കൊടുക്കുന്നത്. രണ്ടാമത്, ഈ മഴ കാരണം നമുക്ക് ഹ്യൂമിഡിറ്റി സാധാരണ രീതിയിൽ കൂടും. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഡെങ്കിയുടെ മോസ്കിറ്റോ, നമ്മുടെ ഡെങ്കിയുടെ കൊതുക്, നമ്മൾ പറഞ്ഞ പോലെ ഈഡിസ് കൊതുക് പറയണത്, അവരെന്ത് ചെയ്യും, എത്ര ഹയർ ആൾട്ടിറ്റ്യൂഡ് ഉള്ള ഒരു സർവൈവ് ചെയ്യാൻ ചാൻസും ഒരു കൂടുതൽ കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് സാധാരണ നമ്മൾ ഈ ലോ ലെവൽ ഗ്രൗണ്ട്സിൽ കാണുന്ന പോലെ, സാധാരണ ഡിസ്ട്രിക്ട്സിലെ പോലെയല്ല, ഇവർ ഈ വലിയ വലിയ ഈ ഒരു ഹയർ ഏരിയാസിൽ കാണുന്ന പോലെ ഈ മൂന്നാർ വയനാട് ഡിസ്ട്രിക്ട്സിലും ഇപ്പോൾ ഡെങ്കി ചാൻസസ് വരുന്നുണ്ട്. അത് ഈ ഒരു രണ്ടാമത്തെ ഫാക്ടറും കൂടിയാണ്. മൂന്നാമത്, പെട്ടെന്ന് വെള്ളം, നമ്മുടെ വെള്ളക്കെട്ട് കൂടുന്നു, പെട്ടെന്ന് അത് ഡ്രൈ ആവുന്നു. ഈ ഒരു വെള്ളത്തിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ നേരാണ് പ്രോപ്പർ ആവാത്തതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു വെള്ളം ഇൻഫെക്റ്റഡ് ആവാനും കണ്ടാമിനേഷൻ ആവാനുള്ള ചാൻസസ് കൂടി കൂടുതലാണ്. ഈ ഒരു മൂന്ന് കാരണങ്ങളാണ് ഇത് എന്ത് ചെയ്യണത്, ഈ ഒരു രോഗങ്ങളെ വഷളാക്കുന്നത്.
0: ഇപ്പൊ ഈ മഴക്കാലത്ത് പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാറുണ്ടോ?
1: ഒരു റോഡ് സൈഡ് ജ്യൂസ്, അതൊരു ഗ്ലാസ് ഹെപ്പറ്റൈറ്റിസ് എ ആകാം. തമാശ പറയല്ല, ബിക്കോസ് ഇത് നമ്മൾ കാണുന്ന ഒരു ഫാക്ടാണ്. ഈ പണ്ട് കാലങ്ങളിൽ കാണുന്ന പോലെ ഹെപ്പറ്റൈറ്റിസ് എ അല്ല ഇപ്പത്തേത്. അത് തന്നെ നമ്മൾ പണ്ട് പറയുമ്പോൾ ചെറിയൊരു മഞ്ഞപ്പിത്തം വരും, അത് പോകും. ഇപ്പോൾ വരുന്ന ഹെപ്പറ്റൈറ്റിസ് എ കാണുന്ന പാറ്റേൺ അത് ലിവറിനെ പെട്ടെന്ന് രീതിയിലുള്ള ഗുരുതരാവസ്ഥയിലോട്ടാണ് കൊണ്ടുവന്നത്. ഇതൊക്കെ സംഭവിക്കാൻ എന്തുകൊണ്ടാണെന്ന് രീതിയിൽ വെച്ചാൽ, നമ്മൾ ഈ മഴക്കാലം വരുമ്പോൾ ഞാൻ ചോദിപ്പിച്ചല്ലോ, ഒരു ഹ്യൂമിഡിറ്റി വരും, നമ്മളൊരു പുഴുക്ക് വരും, അത് കാരണമുള്ളൊരു ചൂട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ അത് ഓരോ 20 മിനിറ്റ്സ്, ഓരോ അരമണിക്കൂർ കൂടുന്തോറും മെല്ലെ ഈ രോഗാണുക്കൾ അത് കെട്ടി നിൽക്കാനും അതിന്റെ വളർച്ച ഇരട്ടി ഇരട്ടിയായി കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്, നമ്മൾ ഈ കാണുന്ന ഈ സ്ട്രീറ്റ് ഫുഡുകളോ, എന്തുകൊണ്ടാ ഈ സ്ട്രീറ്റ് ഫുഡിൽ കാണുന്ന നമ്മൾ ഈ കട്ട് ഫ്രൂട്ട്സ്, നമ്മൾ ഈ വേവിക്കാത്ത അല്ലെങ്കിൽ ജസ്റ്റ് റോ സാലഡ് പച്ചക്കറികൾ, പിന്നെ അതുപോലെ തന്നെ ഐസ്, പിന്നെ റോഡ് സൈഡിൽ കാണുന്ന ജ്യൂസുകൾ, ഇവരുടെയൊക്കെ വെള്ളത്തിന്റെ സോഴ്സ് കൺട്രോൾഡല്ല. സോഴ്സ് കൺട്രോൾഡല്ല പറയാൻ കാരണം എന്ന് വെച്ചാൽ, അത് എവിടുന്നാ വെള്ളം വരുന്നത്, എവിടുന്ന എടുക്കുന്നത്, അത് പ്യൂരിഫൈഡ് ആണോ, അതിന് അതിന്റെ ഹൈജീൻ ഉണ്ടോ, ഇതൊന്നും പ്രോപ്പർലി നമ്മൾ മോണിറ്റഡ് അല്ല. പിന്നെ അടുത്തൊരു വലിയൊരു മിസ്റ്റേക്ക്, നമ്മളിപ്പോ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും, അവര് ഭക്ഷണം പാചകം ചെയ്തു കഴിഞ്ഞാൽ, അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു പോർഷൻ ഫുഡ് എന്ത് ചെയ്യും, അവര് എടുത്തു വെക്കും. അപ്പൊ അതും പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എടുത്തു വെച്ച് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളത് പ്രിസേർവ് ചെയ്തില്ലെങ്കിൽ അത് എന്ത് ചെയ്യും, അതും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ കാരണം വരുന്ന അസുഖങ്ങൾ ഏതൊക്കെ വെച്ചാൽ, ടൈഫോയിഡ് ഞാൻ പറഞ്ഞ പോലെ, മഞ്ഞപ്പിത്തത്തിന്റെ ഹെപ്പറ്റൈറ്റിസ് എ, പിന്നെ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, വയറുവേദന, ഛർദിയുള്ള രീതിയിലുള്ള ബാക്ടീരിയയുടെ അസുഖങ്ങൾ വെച്ച് വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഒരു സിമ്പിൾ ഒരു 5 കാര്യങ്ങൾ, ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ, 5 കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ വന്ന പറയുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ഒന്നാമത്, നമ്മളെപ്പോഴും സ്ട്രോങ് റൂൾ നമ്മൾ വീട്ടിൽ വെക്കുക, അതായത് നമ്മൾ ചൂടോടെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. ഓക്കെ, അത് പിന്നീടത്തേക്ക് കഴിക്കാനോ മാറ്റി വെക്കാനോ റീഹീറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കരുത്. രണ്ടാമത്, വെള്ളം വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അത് സീൽഡ് ആയിട്ടുള്ള പാക്കേജ് ആയിട്ടുള്ള വെള്ളം മാത്രം വാങ്ങുക. പിന്നെ ഈ വേവിക്കാത്ത പച്ചക്കറികളായിട്ടുള്ള, ഇപ്പൊ സാലഡ്സ് ഒക്കെ ഒരു ട്രെൻഡാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ആൾക്കാരില്. അപ്പോൾ അവർ ആ റോ ഫുഡ് ആയിട്ടുള്ള, അൺകുക്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് പുറത്തുനിന്ന് വാങ്ങുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വാങ്ങുന്ന ഈ മാംസ പലഹാരങ്ങൾ, ഇറച്ചിയാണ് മീനാണെങ്കിലും, ഇതെല്ലാം പ്രോപ്പറായിട്ട് നന്നായിട്ട് പാചകം ചെയ്യണം. ഭക്ഷണത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് റിസ്ക് എടുത്ത് കഴിക്കാൻ നിൽക്കണ്ട, അത് വലിച്ചെറിയുക.
0: നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഭക്ഷണ രീതിയിലും അതുപോലെ തന്നെ ജീവിത ശൈലിയിലും എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് വരുത്താൻ പറ്റുക?
1: ഏറ്റവും നല്ല വാക്സിൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലില്ലാത്തൊരു സംഭവമാണ് നമുക്ക് ദൈവമായിട്ട് തന്ന കുറച്ച് കാര്യങ്ങൾ. അതിലൊന്നാണ് നമ്മുടെ ഉറക്കം, നല്ലൊരു ഭക്ഷണം, വ്യായാമം. ഇതിന് മൂന്നിനും തോൽപ്പിക്കാൻ ഒന്നുമില്ല. പിന്നെ ചോദിച്ച സ്ഥിതിക്ക് കുറച്ച് നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സായിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അതിലൊന്നാമത് നമ്മുടെ വൈറ്റമിൻ സി. വൈറ്റമിൻ സി പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന വലിയൊരു വൈറ്റമിൻ ആണ്. അത് ഏതിലൂടെയൊക്കെ കിട്ടുന്ന വെച്ചാൽ നമുക്ക് നാരങ്ങ, ഈ ഓറഞ്ച്, പിന്നെ നെല്ലിക്ക, പിന്നെ സിങ്ക്, അതിൽ പംകിൻ സീഡ്സ്, നമ്മുടെ സാധാരണ കാണുന്ന നട്സ്, നമ്മള് പയർവർഗ്ഗങ്ങളിലൊക്കെ സിങ്ക് ഉണ്ടാവും. പിന്നെ മഞ്ഞൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഞ്ഞളും ഇഞ്ചിയും, അത് നല്ലൊരു ആന്റി ഇൻഫ്ലമേറ്ററി ഒരു എഫക്റ്റ് ആണുള്ളത്. പിന്നെ എപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ പ്രോബയോട്ടിക്സ്, അതായത് നമ്മുടെ തൈര് എപ്പോഴും നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്ത് നോക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ, ചെറുതായി കാണുന്ന ഒരു കാര്യമാണ് ഹൈഡ്രേഷൻ. ദിവസം എത്ര വെള്ളം

0: കുടിക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2.5 to 3 liter വെള്ളം കുടിക്കണം. നമ്മൾ വിചാരിക്കുക ഈ ഒരു മഴക്കാലത്തും അല്ലെങ്കിൽ ഈവൻ ഈ ACകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ദാഹം വന്നാലേ വെള്ളം കുടിക്കുള്ളൂ. നമ്മളത് ഭയങ്കര അഡാപ്റ്റ് ചെയ്ത് പോയി. അപ്പൊ നമുക്ക് ദാഹം എന്നുള്ള സിഗ്നൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും നമ്മൾ സിവിയർ ആയിട്ടുള്ള ഡീഹൈഡ്രേഷനിൽ മാത്രമേ നമുക്ക് ദാഹം എന്നുള്ള സിഗ്നൽ വരുള്ളൂ. അപ്പോൾ ആ സിഗ്നൽ വരണമെന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ബോട്ടിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു 2 to 2.5 or 3 liter വരെ ഉത്തമം ഒരു 3 liter വെക്കണമാണ് ഏറ്റവും നല്ലത്. പിന്നെ ഉറക്കം, ഇതൊരു യാതൊരു കാരണവശാലും നിങ്ങളത് കോംപ്രമൈസ് ചെയ്ത്, ബിക്കോസ് ഇതുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഈ വിറ്റാമിൻസും അല്ലെങ്കിൽ എക്സസൈസും എല്ലാം ബെനിഫിറ്റ് ആവുള്ളൂ. ബിക്കോസ് ഉറക്കത്തിലാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഡാമേജുകളും റിപ്പയറുകളും നമ്മുടെ ഇമ്മ്യൂണിറ്റിയും ഒക്കെ ബൂസ്റ്റ് ചെയ്യണത്. അതൊരു 7 to 8 hours ഉറങ്ങുക. നമ്മളത് എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ പോരാ, നമ്മൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അത് ചുരുങ്ങിയത് അതിൻ്റെ ഒരു 2 to 3 hours കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാനുള്ള പ്രിപ്പറേഷനിലായിരിക്കണം. പിന്നെ മാക്സിമം നമ്മൾ കാണുന്ന ഈ ഷുഗേഴ്സ്, നമ്മൾ ഷുഗർ അധികമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. ബിക്കോസ് ഒരുപാട് ഷുഗേഴ്സ് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ എന്ത് ചെയ്യും, അതിനെ ചെറുതാക്കി അതിനെ സപ്രസ് ചെയ്യും.
1: മഴ നനഞ്ഞാൽ ഉടനെ തന്നെ പനി വരും എന്നൊരു ധാരണയുണ്ട്, ഇതിൽ എത്രത്തോളം സത്യമുണ്ട്?
0: നമ്മൾ ഡോക്ടേഴ്സ് റെയിൻകോട്ട് ഇടാത്ത ദിവസം ഫീവർ വരാറില്ല. അപ്പൊ മഴയല്ല ഫീവർ ഉണ്ടാക്കുന്നത്. സോ അതൊരു തെറ്റായ ധാരണയാണ്, ഏറ്റവും കോമൺ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ കാണുന്ന ഒരു ധാരണയാണ്, മഴ വരുന്നു പുറത്തിറങ്ങരുത്. അത് ഒരു പകുതി ശരിയും പകുതി തെറ്റുമാണായിട്ടുള്ളത്. ശരിയെന്ന് പറയാൻ കാരണം മഴയല്ല അത് പനി ഉണ്ടാക്കുന്നത്, മഴ കാരണം ഞാൻ പറഞ്ഞില്ല ഈ അണുക്കള്, ഈ അണുക്കളുടെ നന്നായിട്ട് രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവും, പ്രത്യേകിച്ച് നമ്മുടെ വൈറൽ പനി. അത് ശരീരം നനയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ടെമ്പററി ആയിട്ട് നമ്മുടെ ഒരു ബോഡി ടെമ്പറേച്ചർ ഒന്ന് കുറച്ചൊന്ന് പതുക്കെ ഒന്ന് കുറയും. പക്ഷെ ഇത് നല്ല ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആ സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ, ചെറിയൊരു ചാൻസ് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ നിന്ന് പകർച്ചപ്പനി കിട്ടി, പക്ഷെ ആ കിട്ടുന്ന സമയത്തും ഈ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറച്ച് കുറയുമ്പോൾ ചെറിയ സ്ട്രെസ് വരും. അപ്പോൾ ഓൾറെഡി ഉള്ള വൈറസ് കിട്ടിയ ഒരാൾക്ക് അത് എന്ത് ചെയ്യും, അത് കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ട് പടരും. അപ്പോൾ വൈറസ് ഇല്ലാത്തവർക്ക് പനി വരില്ല, സോ വൈറസ് ആണ് പനി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന്റെ യഥാർത്ഥ പ്രശ്നക്കാരൻ നമ്മളെ ഈ വെള്ളക്കെട്ടും ഈ കൊതുകാണ്, അല്ലാണ്ട് മഴത്തുള്ളികളല്ല. അപ്പോൾ പൊതുവെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യാം, ഡ്രസ്സ് മാറ്റി നമ്മൾ മാക്സിമം അത് നമ്മൾ ശരീരം ഡ്രൈ ആക്കാൻ നോക്കുക. എന്നറിയാം മഴ കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ ചർമ്മങ്ങളിൽ വരാനുള്ള ഇൻഫെക്ഷൻസും ആൾക്കാർക്ക് കൂടുതൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, പ്രത്യേകിച്ച് വാർദ്ധക്യമായിട്ടുള്ള ആൾക്കാർക്കും കുട്ടികൾക്കും. അവർക്കൊക്കെ ഈ തൊലിയിലൊരു ഇൻഫെക്ഷൻസ് ഉണ്ട്, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനും ട്രീറ്റ്മെന്റ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല.
1: ഏത് ലക്ഷണങ്ങളൊക്കെ കണ്ടാലാണ് വീട്ടില് വിശ്രമിക്കുന്നതിന്റെ പകരം നമ്മൾ ഉടൻ തന്നെ ആശുപത്രിയിൽ പോകേണ്ടത്?
0: നമ്മൾ 6 lakhs മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഈ 6 lakhs ഉണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് ഗൂഗിളിൽ പോകണ്ട, ഡോക്ടറിന്റെ അടുത്ത് പോയാൽ മതി. അത് ഏതൊക്കെയാ വെച്ചാ, നമുക്ക് പനി ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ച പോലെ 3 days തീരെ മാറാത്ത ശക്തമായിട്ടുള്ള പനി. രണ്ടാമത് നമുക്ക് ബ്ലീഡിംഗ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളിൽ മെയിൻ ആയിട്ട് നോക്കുക, വായിന്റെ ചുറ്റും നമുക്ക് വരിക, മൂക്കിൽ വരാൻ നോക്കുക, അല്ലെങ്കിൽ ബ്ലീഡിംഗ് വരണ, അല്ലെങ്കിൽ ഒരു ആ ഒരു വേറൊരു രീതിയാണ് നമ്മുടെ ശരീരത്തിൽ ഈ റെഡ് സ്പോട്ട് പോലെ, ചുവന്ന സ്പോട്ട്സ് പോലെ, കുത്തുകുത്തു പോലെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. മൂത്രത്തിൽ റെഡ് കളറായിട്ട് വരിക, അല്ലെങ്കിൽ മലം പോകുമ്പോൾ അതുപോലെ തന്നെ ഡാർക്ക് ആയിട്ടോ ഡാർക്ക് ബ്ലാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രഷ് റെഡ് ആയിട്ടോ പോണ പോലെ ഉണ്ടാവുക. അതാണ് ബ്ലീഡിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. രണ്ടാമത് ശക്തമായിട്ടുള്ള ഛർദി. അപ്പോൾ നമുക്ക് ആ ഛർദി എത്രത്തോളം വെച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ പറ്റണില്ല, അത് ശ്രദ്ധിക്കപ്പെടാം. നാലാമത്തേത് ഇത് കാരണം നമുക്ക് കൺഫ്യൂഷൻ വരിക, ഭയങ്കര ക്ഷീണം അല്ലെങ്കിൽ അപസ്മാരം വരിക. അഞ്ചാമത്തേത് നല്ല ശക്തമായിട്ടുള്ള വയറുവേദന. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയ കുട്ടികൾക്കും ഭയങ്കര വാർദ്ധക്യമായിട്ടുള്ള ആൾക്കാർക്ക് നല്ല പനി വന്നാൽ ഒട്ടും റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട. ഇവരുടെ പനിയുടെ മെക്കാനിസം നമ്മുടെ സാധാരണ ഒരു അഡൾട്ട് ഉള്ള ആൾക്കാരെ പോലെയല്ല, പെട്ടെന്നായിരിക്കും സിവിയർ ആയിട്ട് വരിക. പിന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്. ഇപ്പൊ നമ്മൾ പൊതുവെ പറയും 2 days കൂടി കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാം, പക്ഷെ ഈ ഒരു ട്രെൻഡിൽ ഇപ്പൊ ഡെങ്കി വരുന്ന സമയങ്ങളിൽ ഇത് പ്രത്യേകിച്ച് ഡേഞ്ചറസ് ആണ്. ബിക്കോസ് നമുക്ക് ഈ ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻ വരിക, അത് ഞാൻ പറഞ്ഞ പോലെ ബ്ലീഡിംഗ് പല സ്ഥലത്തുനിന്ന് വരുമ്പോൾ പ്ലേറ്റ്ലെറ്റ് നമ്മൾ വളരെ ആദ്യം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അത് കുറയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ കൗണ്ട് ഇനീഷ്യലി കുറയുമ്പോൾ, ആദ്യ രീതിയിൽ കുറയുമ്പോൾ നമ്മൾ ലക്ഷണങ്ങളൊന്നും പ്രത്യേകിച്ച് വരണമെന്നില്ല. പക്ഷെ നമ്മൾ ആദ്യമായി നമ്മൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് കാരണമുള്ള ഗുരുതരാവസ്ഥകളിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും.
1: ഡോക്ടർ, ഈ മഴക്കാല രോഗങ്ങളെ കുറിച്ച് ജനങ്ങൾ സാധാരണയായി ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകൾ എന്തൊക്കെയാണ്?
0: സോ ഒരു ഡോക്ടറായി ഞാൻ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആകുന്നത് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഏറ്റവും നമ്പർ വൺ മിസ്റ്റേക്ക് സെൽഫ് മെഡിക്കേഷൻ ആണ്, അതായത് സ്വയം ചികിത്സിക്കുക. ഒന്നും നോക്കാണ്ട് നമ്മൾ ഈ ഐബുപ്രൂഫിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ്സ് വീട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ അയൽവാസികളുടെ ഇതിനുള്ള പഴയ ആന്റിബയോട്ടിക്കോ അല്ലെങ്കിൽ അയൽവാസികളിൽ കിട്ടുന്ന പ്രോപ്പറായിട്ടുള്ള ഇല്ലാത്ത അഡ്വൈസുകൾ.

0: ഒരു പരിധിയിൽ നല്ലതാണ്, പക്ഷെ അധിക സിറ്റുവേഷനിലും അത് ബുദ്ധിമുട്ടുകൾ എത്തിക്കാറുണ്ട്. രണ്ടാമത് വളരെ വൈകി വരിക. ഞാൻ ഈ പറഞ്ഞ പോലെ പനി സഹിച്ച് സഹിച്ച് ഇത് കുറച്ച് നാൾ കൂടി നോക്കിയിട്ട് ഡോക്ടറെ അടുത്ത് പോവാം എന്നുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് നല്ലതല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഈ മൺസൂൺ സീസണിൽ ഈ ഒരു മഴക്കാലങ്ങളിൽ നമ്മൾ ഈ റിസ്ക് പൊതുവെ എടുക്കുന്നത് നല്ലതല്ല. മൂന്നാമത് നമ്മളൊരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നേരത്തെ നിർത്തുക. അത് പനിക്കുള്ള മെഡിസിൻസ് നമ്മൾ ആന്റിബയോട്ടിക് മാത്രമായിരിക്കില്ല, അത് പാരസെറ്റമോൾ, ആന്റിബയോട്ടിക്സ്, പിന്നെ അവരെ ലക്ഷണങ്ങൾക്ക് ഒത്തുള്ള മരുന്നുകളൊക്കെ കൊടുക്കുമ്പോൾ അതിന്റെ ഇതെല്ലാം പാടാണ് ആ രോഗിയുടെ അസുഖം ബെറ്റർ ആക്കുന്നത്. പക്ഷെ രോഗിന്റെ ആസ്പെക്ടിൽ ചിന്തിക്കുമ്പോൾ ആ എന്റെ പനി മാറി, ഞാൻ കുറച്ചൊന്ന് ബെറ്ററായി, ഇനി മരുന്ന് അനാവശ്യമായിട്ട് ഞാൻ കഴിക്കേണ്ട. പക്ഷെ അവിടെയാണ് മിസ്റ്റേക്സ് വരുന്നത്. എന്താ പറഞ്ഞാൽ അഥവാ അത് പനി നേരാണ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയിരിക്കും ക്യൂർ ആവണത്. പക്ഷെ ഈ ഒരു ശീലം കാരണം അത് രോഗിയെ തന്നെ രണ്ടരട്ടി രീതിയിൽ വഷ്ടത്തിലോട്ട് കൊണ്ടുപോകാൻ. സോ നാലാമത് ഞാൻ പറഞ്ഞല്ലോ, വെള്ളം തിളപ്പിക്കാണ്ട് കുടിക്കുക. ഈ ശീലം പൊതുവെ പ്രത്യേകിച്ച് ഇപ്പത്തെ കാലഘട്ടങ്ങളിൽ നല്ലതല്ല. നമ്മൾ എപ്പോഴും തിളപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മെഡിസിൻസ് ഷെയർ ചെയ്യുക. വേറെ ആൾക്ക് കൊടുത്ത പ്രിസ്ക്രിപ്ഷൻസ് അവർക്ക് ഇതേപോലെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് തോന്നിയിട്ട് അവർ ആ പ്രിസ്ക്രിപ്ഷൻ ഷെയർ ചെയ്യുക. പിന്നെ കൊതുകിനെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യാറില്ല, നമ്മളെപ്പോഴും ഗവൺമെന്റ് ആശ്രയിച്ചിരിക്കും, നമ്മൾ ഗവൺമെന്റ് കുറ്റം പറയും. പക്ഷെ നമുക്ക് അതിൽ വലിയ റോളുണ്ട്, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വലിയ റോളാണ് ആ ഒരു കാര്യത്തിൽ. അപ്പൊ ഗവൺമെന്റ് ചെയ്യുമ്പോൾ നോക്കിയിരിക്കരുത്. നേരെ പറഞ്ഞ പോലെ വെള്ളക്കെട്ടുകളൊക്കെ നമ്മൾ നമ്മുടെ വീടിന് ചുറ്റുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക, പിന്നെ ഓയിൻമെന്റ്സ് ക്രീംസ് ഒക്കെ തേക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അധികം ആൾക്കാർക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല.
1: വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ രക്ഷാപ്രവർത്തകരും എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടതുള്ളത്?
0: അത് പൊതുവെ ഹോസ്പിറ്റലിൽ കാണുന്ന ട്രെൻഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു രക്ഷാപ്രവർത്തകർ വന്നു കഴിഞ്ഞാൽ അവര് നല്ല ആത്മാർത്ഥതയോടെ അവര് ഈ വെള്ളക്കെട്ടുകളും ആ ഒരു ഭാഗത്തൊക്കെ അവർ നന്നായിട്ട് നല്ല രീതിയിൽ അവര് ജനങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാൻ നന്നായ രീതിയിൽ നോക്കും. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാര് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഐസിയിൽ വരാറുണ്ട്. ഇത് നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ്, ഇതൊരു ഫാക്റ്റാണ്. ഇതെന്താ കാരണം വെച്ചാൽ ഞാൻ ഈ പറയാൻ പോകുന്ന സ്വയം രക്ഷയ്ക്കുള്ള പ്രോട്ടോകോൾ പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഒരു വെള്ളക്കെട്ടിൽ നമ്മൾ ഇറങ്ങപ്പെടേണ്ടി വന്നാൽ, നമ്മൾ ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ശരീരം മൊത്തം ക്ലീൻ ചെയ്യാൻ നോക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കാലും കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കുക. മുറിയുള്ള ആളാണെങ്കിൽ, ശരീരത്തിൽ എവിടെയെങ്കിലും മുറിയോ അതിന്റെ പാടുണ്ടെങ്കിൽ അത് ഈസിലി നമുക്ക് എന്ത് ചെയ്യാം, ഈ അണുക്കൾക്ക് കയറാനുള്ള ഒരു സ്പോട്ടാണ്. ഒന്നല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതൊരു വാട്ടർ പ്രൂഫ് ഡ്രസ്സിംഗ് ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ നന്നായിട്ട് അതിനെ കവർ ചെയ്ത് വെക്കുക. അത് ഒരിക്കലും തുറന്നിട്ടിട്ട്, മുറിയെ തുറന്നിട്ടിട്ട് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഈ വെള്ളക്കെട്ടിൽ പോയി നിൽക്കാൻ നിൽക്കരുത്. രണ്ടാമത് ഈ കണ്ണ് എക്സ്പോസ് ചെയ്തതിനെ നന്നായിട്ട് നല്ല രീതിയിൽ വെള്ളം നന്നായിട്ട് ഫ്ലഷ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ വെള്ളക്കെട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പനി ഉടനെ വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക. പിന്നെ ഇങ്ങനത്തെ രീതിയിൽ ഇറങ്ങുമ്പോൾ നമ്മൾ റബ്ബർ ബൂട്ട്സും ഗ്ലൗസും എന്തായാലും ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കരുത്, അതിട്ടിട്ട് തന്നെ ഇറങ്ങാൻ പാടുള്ളൂ മാക്സിമം. പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പൊതുവെ ഡോക്സിസൈക്ലിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് കൊടുക്കാറുണ്ട്, അത് ഡോക്ടറിന്റെ അഡ്വൈസ് എടുത്തിട്ട് ആന്റിബയോട്ടിക് എടുക്കാവുന്നതാണ്.
1: അപ്പോൾ മഴക്കാല ആരോഗ്യ സംരക്ഷണത്തിനെ കുറിച്ചുള്ള ഈ പ്രത്യേക പരമ്പര ഇവിടെ അവസാനിക്കുകയാണ്. വിലപ്പെട്ട അറിവുകളും നിർദ്ദേശങ്ങളും നമ്മളുമായി പങ്കുവച്ച ഡോക്ടർ തഹ്സിൻ ബഷീർ സാറിന് ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതിനാൽ ആരോഗ്യത്തോടെ സുരക്ഷിതരായിരിക്കൂ. സൗഖ്യം ആരോഗ്യ പരിപാടിയിൽ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഹനാൻ ഫാത്തിമ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: ആ കാനലുണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
1: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
0: ഷോ, എന്നാ നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. 2 ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
1: അമ്മ, അവർക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടണേ? നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുത്താ പോരെ.
0: ആ, പണ്ട് വലിയവര് പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജന ശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
2: ഏയ് അല്ലടാ, എനിക്കൊരു PR പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
1: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
2: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
1: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സിൽ തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
2: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
1: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
2: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
1: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
2: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
1: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
2: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
1: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
2: teresaspgdprj@gmail.com അല്ലേ?
1: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. ശരിയായ ആഹാരശീലങ്ങൾ തുടങ്ങാം ഇന്ന് തന്നെ.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6238810755. നമ്പർ ഒന്നുകൂടെ പറയാം: 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി. നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്

0: ആപത്താണ് ലഹരി. റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ഇപ്പോൾ കേൾക്കാം. കൊച്ചി സിറ്റി സ്പെഷ്യൽ പോലീസിംഗ് വിംഗ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിഹാബ് ചേലക്കുളം നൽകുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം. തയ്യാറാക്കിയത് രാഹുൽ ദേവ് RK.
1: എൻ്റെ പേര് ഷിഹാബ് എന്നാണ്. ഞാൻ ഇപ്പോൾ കൊച്ചി സിറ്റിയിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, ഇപ്പം നിലവിലെ എല്ലാ സ്കൂളുകളിലും ഈ പറഞ്ഞ ആനുകാലിക സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ലഹരിയായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ എല്ലാം അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതിനായിട്ട് 2011 മുതലുള്ള ഒരു ടീം വർക്കാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ ഒരു 2-3 വർഷമായിട്ട് കൂടുതൽ സജീവമാക്കുന്നതിനായിട്ട് ഉള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ കൊച്ചി സിറ്റിയിലെ ജില്ലാ കോർഡിനേറ്ററാണ് ഞാൻ. ഡ്രഗ്സിനെ കുറിച്ച് പറയുമ്പോൾ കൊച്ചി സിറ്റിയിലല്ല, മൊത്തത്തിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഓരോ മേഖലകളിലും ഡ്രഗ്സുകൾ, പുതിയ തരം ഡ്രഗ്സുകളൊക്കെ അധികരിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊച്ചി സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു രംഗത്തും എപ്പോഴും കുതിച്ചുയരുന്ന ഒരു പട്ടണം തന്നെയാണ് കൊച്ചി. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ കൊച്ചിയിലും ഒരല്പം കൂടുതലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആനുകാല സംഭവങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്കറിയാം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ കാണിക്കുന്ന ആ ഒരു അതിക്രമങ്ങൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരായിട്ട് അല്ലെങ്കിൽ അത് എങ്ങനെ അടിച്ചമർത്താമെന്നുള്ളതിനുള്ള ഒരുപാട് പദ്ധതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. കേരള സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി വന്നിട്ടുള്ളവരെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്കെതിരെ കർശന നടപടി എടുക്കുന്നത് നമ്മൾ പത്രമാധ്യമങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ഭാഗം തന്നെയാണ് സോഷ്യൽ പോലീസിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വരുന്ന ബോധവൽക്കരണവും. കാരണം കുട്ടികൾ അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന യുവാക്കളാവുന്ന ആളുകൾ വരെ ഒരുപാട് പേര് ഇതിനകത്ത് പെടാത്ത ആളുകളുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും എൻ്റെ ഏറ്റവും വലിയ ദൗത്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെ ഓരോ സ്കൂൾ എന്നതിനേക്കാൾ അപ്പോൾ ഓരോ ക്ലാസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിന് ഉള്ളിലായിട്ട് 1000-ലധികം ക്ലാസ്സുകൾ ചെയ്ത ലഹരിക്കെതിരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബോധവൽക്കരണം ഉദയം എന്ന ഒരു പദ്ധതിയിലൂടെ കൊച്ചി പോലീസ് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. അപ്പോൾ അത്യാവശ്യം ക്ലാസ് തലങ്ങളിൽ തന്നെ ചെന്നുകൊണ്ട് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്ന പദ്ധതികളും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ ഇതിൻ്റെ റെയ്ഡുകളും അല്ലെങ്കിൽ ഇതിൻ്റെ സൂചനകളൊക്കെ ലഭിക്കുന്ന ആളുകളിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് പരമാവധി പരിശോധന നടത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു മാസത്തിലുള്ളിൽ തന്നെ എത്ര ലഹരി വേട്ടകളാണ് നമ്മുടെ പോലീസ് നടത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ പോവുകയാണ്. ഇപ്പോൾ യുവാക്കൾ എന്ന് പറയുമ്പോൾ ഒരു 15 വയസ്സ് മുതൽ ഒരു 25-30 വയസ്സുള്ള പ്രായം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എനർജിയുള്ള ഒരു പ്രായമാണ്. അപ്പോൾ ഏതൊരു വെല്ലുവിളികളെയും അതിജീവിക്കാൻ ധൈര്യമുള്ള അല്ലെങ്കിൽ എന്തും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു പ്രായമായതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇപ്പോൾ കുട്ടികൾ എല്ലാവരും ലഹരി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളല്ല, പക്ഷേ ചുറ്റുപാടിൽ നിന്നുള്ള പല സമ്മർദ്ദങ്ങളിൽ പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു പക്ഷേ ചേട്ടന്മാർ അല്ലെങ്കിൽ മുതിർന്ന ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ചുറ്റുപാടുള്ള മറ്റ് ലഹരി മാഫികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇവരെങ്ങനെയെങ്കിലും ഇതിലേക്ക് വലവീശി പിടിക്കുന്നതിനായിട്ട് പല ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എനർജി ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ഓർമ്മശക്തി കിട്ടും, അല്ലെങ്കിൽ മെഡിക്കലായിട്ട് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയിൽ കാണുന്ന ഭാവന കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല രീതിയിൽ ഇവരെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് പിടിക്കുന്നു. അപ്പോൾ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ആവേശം നിറഞ്ഞ ഒരു കാലഘട്ടമായതുകൊണ്ട് പൊതുവെ അവരാണ് കൂടുതൽ ഇതിലേക്ക് ചെന്നപ്പെടുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആരെങ്കിലും അവരോട് ഇത്തരത്തിൽ സംസാരം ഉണ്ടായാലും ഒരു പക്ഷേ അവർ മാതാപിതാക്കളോട് പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കുറച്ച് മുതിർന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അറിയാം, ഓൾറെഡി ഇതിൻ്റെ ഭവിഷ്യത്തിൽ അറിയാവുന്ന ആളുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു 15 വയസ്സുമുള്ള ആ ഒരു പ്രായക്കാരാണ് കൂടുതലും ഇതിലേക്ക് ചെന്ന് പെടുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം ജിംനേഷ്യം, ഇവിടെ ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ കൂടുതൽ ആളുകൾ ജിംനേഷ്യത്തിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ടർഫ് പോലെയുള്ള കളിസ്ഥലങ്ങൾ അവിടെയും ഈ യുവജനത കൂടുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ ക്ലബ്ബുകൾ അങ്ങനെയുള്ള പല സ്ഥലങ്ങൾ, അതായത് യുവാക്കൾ കൂടുന്ന അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മ ഉണ്ടാവുന്ന എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇതിൻ്റെ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിറ്റുവേഷൻസിലെല്ലാം ഇതിൻ്റെ ഇതിലേക്ക് ആളുകൾ കൂടി വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ലഹരി മാഫിയ അല്ലെങ്കിൽ പുറത്തേക്കുന്ന ആളുകൾ ഇവരെവിടെയാണ് ഉള്ളത് എന്ന് നോക്കിക്കണ്ട് അങ്ങോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സ്കൂളുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോളേജുകൾ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ അങ്ങോട്ട് ചെല്ലുകയാണ് ഇതിൻ്റെ ഏജൻറ്റുമാരായിട്ട് പല രൂപത്തിൽ. അപ്പോൾ അതിനകത്ത് അല്ലെ ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത് ഒരു കുറച്ച് പേര് ഒരു ഗ്യാങ്, അപ്പോൾ അവരാരും ലഹരി

ിക്കുന്നവരല്ല. പക്ഷെ അതിൽ നിന്ന് ഒന്നോ രണ്ടോ പേരെങ്കിലും ഈ ലഹരി മാഫിയ പതുക്കെ കയ്യിലെടുത്തുകൊണ്ട് അവരിലേക്ക് പല രൂപത്തിൽ ഇത് കൊടുത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ ഇവരെ ഭാഗമാക്കിക്കൊണ്ട് അവരിലൂടെ ആ ചുറ്റുപാടുള്ള ആളുകളിലേക്ക് ഇതിൻ്റെ ഒരു വേരറക്കാനുള്ള ശ്രമം നടത്തും. അതാണ് ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടത്തിൽ ഇപ്പോൾ 100 പേരുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പോൾ 2-3 പേര് ഇതിനകത്തേക്ക് പെട്ടുകഴിഞ്ഞാൽ പിന്നെ അവരിലൂടെ, അതായത് അവരെന്ന് പറയുമ്പോൾ ഇവരുടെ ആളുകൾ തന്നെയാണ്, സൗഹൃദങ്ങൾ തന്നെയാണ്, അപ്പോൾ അവരിലൂടെ ഇവരിലേക്ക് എത്താൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. അപ്പോൾ ആ റൂട്ട് ഇവർ ക്ലിയർ ചെയ്ത് അവരിലൂടെ ഈ ഇതിനകത്ത് പെടുന്ന അവർക്ക് പരമാവധി പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് സൗജന്യമായിട്ട് സാധനം കൊടുക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പല പല ഓഫറുകൾ കൊടുത്തുകൊണ്ട് അവരിലൂടെ ഈ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ലഹരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത് ഇതിലേക്ക് ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടം കഴിയുമോറും അവർ കൂടുതൽ കൂടുതൽ ഇതിൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും അതുപോലെ അവർക്ക് ഇപ്പോൾ സ്വന്തം കൂട്ടുകാരെ പോലും അല്ലെങ്കിൽ സ്വന്തം അനുജന്മാരെ പോലും ഇതിലേക്ക് പെടുത്താനുള്ള ആ ഒരു അവസ്ഥ, കാരണം നമുക്കറിയാം നമ്മുടെ അനുജന് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഇൻറ്റിമേറ്റായ കൂട്ടുകാരൻ്റെ ഒരു നാശം വരുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അദ്ദേഹം ലഹരിക്ക് അടിമയായതുകൊണ്ട് അദ്ദേഹം സംബന്ധിച്ചുള്ള അത്രയൊരു മനസാക്ഷിയുള്ള സാഹചര്യം ഇല്ല. അതിനെ സംബന്ധിച്ച് ലഹരിയുടെ വിപണനം നടത്തുക, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക, അതിൻ്റെ എന്താണോ അത് നേടുക എന്നുള്ള ചിന്ത മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവർ ആ അവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലുള്ള യുവാക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടുന്ന സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വ്യാപാരങ്ങളൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ അവരുടെ ഒരു പൊതുവെയുള്ള നേച്ചർ അവരെപ്പോഴും മനസ്സിലാക്കി തന്നെയായിരിക്കും എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു മാറ്റം അത് ശരിക്കും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റം ഒരു 2 ആഴ്ചയായിട്ട് തുടർച്ചയായിട്ട് അങ്ങനെ ഒരു വലിയൊരു മാറ്റം എന്തെങ്കിലും കാണുകയാണെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ എപ്പോഴും വീട്ടിൽ കളിചിരിയായിട്ട് വരുന്ന ഒരു പയ്യൻ അവൻ കുറച്ചു നാളായിട്ട് മിണ്ടുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ അത് പ്രത്യക്ഷമായ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ സംശയിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ്റെ കാര്യത്തിൽ മതിയായ ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അതുപോലെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസ്, നമ്മളൊരു എല്ലാ ആളുകൾക്കും തന്നെ നമ്മൾ നല്ലൊരു സുന്ദരനായിട്ട് അല്ലെങ്കിൽ സുന്ദരിയായിട്ട് ആളുകൾ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം, നീറ്റ് ആ രീതിയിലാവണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു വലിയ ഗൗരവം കൊടുക്കാത്ത രീതിയിൽ വളരെ അശ്രദ്ധമായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് തന്നെ അവൻ്റെ ആ ഒരു അക്കാദമിക് ലെവലിൽ താഴേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം, പിന്നെ ഈ പല ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഓൾറെഡി അതിൻ്റെ എനർജി അതിൽ നിന്നും കിട്ടുന്നതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മണിക്കൂറുകളോളം അല്ലെങ്കിൽ ഒരുപക്ഷെ ദിവസങ്ങളോളം വരെ നിൽക്കാനുള്ള ഒരു സാഹചര്യമുണ്ടെന്നാണ് വിദഗ്ധരായ ആളുകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭക്ഷണത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം സ്വാഭാവികമായിട്ടും ശരീരം നന്നായിട്ട് ക്ഷീണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെ ഒരു മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇവരെത്തിച്ചേരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ സാധാരണ കഴിച്ചിരുന്ന ഒരു പയ്യനവൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, വിശപ്പില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഒരു അതായത് അച്ഛനും അമ്മയും ഈ മകനുമായിട്ട് നല്ല റിലേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് മനസ്സിലാക്കാൻ പറ്റും, അവരെ അവർ പെരുമാറ്റത്തിലെ വ്യത്യാസങ്ങളുടെ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നിരീക്ഷണത്തിലൂടെ അപ്പോൾ ഇതിനൊക്കെ ഒരു തടയട എന്ന് പറയുന്നത് ഈ അച്ഛനും അമ്മയും ഈ മക്കളുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്ത് അത് ബോധപൂർവ്വം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഒരു സൊല്യൂഷനായിട്ടുള്ളത്. ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ വളരുമ്പോൾ അവരുടേതായ കുറച്ച് പ്രൈവസി എന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ മറക്കാൻ ശ്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം ഇവർ തമ്മിലൊരു നല്ലൊരു സൗഹൃദത്തിലാണ് പോകുന്നതെങ്കിൽ, ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ചാൽ അങ്ങനെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് തന്നെ മാതാപിതാക്കളോട് പറയുന്ന കുട്ടികളും ഒരുപാട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആശയവിനിമയം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ആപത്തിലേക്ക് ലഹരിയിലേക്കൊക്കെ ഇവർ ഒന്ന് ചെന്ന് പെടാനുള്ള സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ തന്നെ ഇവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുകയും അതിന് ഏറ്റവും ചെറിയ കാര്യങ്ങൾ അതായത് ഒന്നിലെ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങളിലൂടെ തന്നെ അത് മാറ്റിയെടുക്കാനും സാധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് ഇതിൻ്റെ ഉപയോഗം ഇത്രയും കൂടി ഒരുപാട് യുവതലമുറ ഇതിലേക്ക് വന്ന് പെടുന്ന ഒരു ഭയാനകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ കേരള പോലീസോ അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റോ മാത്രം വിചാരിച്ചാൽ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും എപ്പോഴും പൊതുജന പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് ഇതിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി കമ്മിറ്റികളുണ്ട്, ജാഗ്രതാ സമിതി അല്ലെങ്കിൽ ജനമൈത്രി സമിതി, അങ്ങനെ പല രീതിയിലുള്ള സമൂഹത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പല വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം കൂട്ടിക്കൊണ്ടുള്ള ഒരു ഏകോപനമായ പ്രവർത്തനത്തിലൂടെയാണ് പലപ്പോഴും പോലീസ് സ്റ്റേഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങൾ തീർച്ചയായിട്ടും ഇവരെല്ലാവരും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ടുകൂടി തന്നെയാണ്
തന്നെയാണ് പോലീസിനാണെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രത്യേകിച്ച് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷനുകൾ കൈമാറുക

തന്നെയാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പല പല ആളുകളിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷനാണ് പല പല വലിയ ലഹരി മാഫിയകളെ വരെ നമുക്ക് പിടികൂടാണ്ട് സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേഷൻ പരിധിയിലും ഇതുപോലുള്ള കമ്മിറ്റികളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതാത് സ്റ്റേഷൻ പരിധിയിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ലഹരിയുടെ വിപണനം ഉള്ളത് അല്ലെങ്കിൽ ഉപയോഗമുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും അത് രഹസ്യമായി തന്നെ അത് ഉത്തരവാദിത്തപ്പെട്ട SHO അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഉദ്യോഗസ്ഥരെ ഇൻഫർമേഷൻ കിട്ടുകയും അങ്ങനെ കർശനമായ നടപടിയെടുക്കാനായിട്ട് പോലീസിന് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു വശമായ ഈ ഇതിൻ്റെ ക്ലാസ്സുകളും ഇതിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കാനും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആപത്തുകളെ കുറിച്ച് പറയാനുള്ള വേദികൾ പല പല പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അതായത് നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെയും സമ്പത്ത് എന്ന് പറയുന്നത് ആ പുതിയ തലമുറ തന്നെയാണ്. അപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇതിനെതിരെ ഉള്ള ഒരു ബോധവൽക്കരണ കാര്യങ്ങളിലേക്കും ഒക്കെ കടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുകയും പതിയെ പതിയെ ഇതിൽ നിന്നും ഒരു മോചനം കിട്ടാനുള്ള ഒരു സാധ്യതയിലേക്ക് എത്തുമെന്നാണ് നമ്മളെല്ലാവരും തന്നെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഓരോ പോലീസുകാരും എല്ലാ ദിവസങ്ങളിലും ഇതുപോലുള്ള ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട NDPS ആക്ടുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കേസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സാധാരണ ആപത്തുകളല്ലാത്ത അല്ലെങ്കിൽ ചെറിയ ചെറിയ കേസുകളുമുണ്ട്. പല കേസുകളും മനുഷ്യജീവന് ഭീഷണിയാവുന്ന രീതിയിൽ തന്നെയുള്ള അക്രമകാരികളായ ആളുകളെയും ഫേസ് ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസവും പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്തമുള്ള ഒരു ഓഫീസർ ഡ്യൂട്ടിക്ക് കയറുന്ന സമയം മുതൽ രാവിലെ വരെയുള്ള അവരുടെ ഡ്യൂട്ടി സമയങ്ങളിൽ സാധാരണ രീതിയിൽ ഒരു 5-6 കോളുകളൊക്കെയാണ് അവർക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് വരാറുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരുപക്ഷെ പലതും പല ആക്സിഡൻറ്റ് കോളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മിസ്സായതിൻ്റെ കോളുകൾ അങ്ങനെയുള്ള പല കോളുകളും കൂട്ടി ഒക്കെയാണ് സാധാരണ വരാറുള്ളത്. ഇപ്പോൾ നമുക്കൊരു നൈറ്റ് ഒരു 10 കോള് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു 8 കേസുകളും ഇതുപോലെ ഡ്രഗ്സ് ഉപയോഗിച്ച ആളുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലെ സംഭവമാണ്. അപ്പോൾ ഞാനൊരു ദിവസം കഴിഞ്ഞ ഒരു അടുത്ത് തന്നെയാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ സമയത്താണ് ഇതുപോലെ തന്നെ വിഷയങ്ങൾ അതായത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവർ പല സ്ഥലങ്ങളിലും വയലൻ്റായി ഉദാഹരണം പറഞ്ഞാൽ വീട്ടിൽ ഇതുമാതിരി ഡ്രഗ്സ് ഉപയോഗിച്ച് വയലൻ്റായി അതായത് ആ വീട്ടുകാരെയൊക്കെ കൊല ചെയ്യുന്ന രീതിയിലുള്ള അക്രമം കാണിക്കുന്ന സമയങ്ങളിലാണ് പോലീസ് അവിടെ എത്തുന്ന സാഹചര്യം വരുന്നത്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ പണ്ടത്തെ ആ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പോലീസ് എത്തിക്കഴിയുമ്പോൾ ആ ഒരു പോലീസ് വന്നു എന്നുള്ളൊരു ചിന്തയോടുകൂടി അവർ പെട്ടെന്ന് തന്നെ അവർ അക്രമ സ്വഭാവം ഒന്ന് കുറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഒരു 5-8 വർഷമായിട്ട് അല്ലെങ്കിൽ ആ ഡ്രഗ്സിൻ്റെ പുതിയതരം MDMA പോലുള്ള പദാർത്ഥങ്ങളുടെ ആ ഒരു ഉപയോഗം കൂടിയിട്ട് ആ സിറ്റുവേഷനൊക്കെ മാറി. ഇപ്പോൾ പോലീസ് ചെന്ന് എന്ന് കരുതി അവർ അത് ഇത് പോലീസാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലില്ലാത്ത അവസ്ഥയിലാണ് ഈ ആളുകളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് എന്താ പറയുക നമ്മുടെ ജീവനും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മൊത്തത്തിൽ ജീവൻ ഭീഷണിയായിട്ട് തന്നെയാണ് എപ്പോഴും ഇവർ നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ പലപ്പോഴും ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് കയറുന്ന ഒരു പോലീസുകാരൻ എപ്പോഴും അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണത്. പകലെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ സിറ്റുവേഷനിൽ ഒരു പക്ഷേ നാട്ടുകാരോ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് നമുക്ക് അടുത്തുണ്ടാവാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ആത്മവിശ്വാസത്തോടെ തന്നെ നമുക്ക് നേരിടാൻ പറ്റും. പക്ഷേ രാത്രി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് ആളുണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള നിരവധി അനുഭവങ്ങളാണ് ഇപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഒന്ന് കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ അവരെ ഒന്ന് ആ ഒരു അക്രമത്തിൽ പിന്തിരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ്, റിസ്ക് പിടിച്ചൊരു ജോബ് തന്നെയാണ്. അപ്പോൾ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള നിരവധി ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും ഓരോ ദിവസങ്ങൾ കഴിച്ചു കൊടുക്കുന്നത്. നമുക്കറിയാം എത്ര എത്ര ആളുകളാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ കത്തിക്കൊത്തുന്ന എത്ര സംഭവമാണ് നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ മാത്രമല്ല ചുറ്റുമുള്ള ആളുകളെ സ്വന്തം അമ്മയെ വരെ കഴുത്തറുത്ത് കൊള്ളുന്ന മക്കളെ സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ അടുത്തിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ഭീകരത ഈ കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയും നമ്മളത് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്ന കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെയുള്ള എല്ലാ മനുഷ്യരും ഒരുമയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റേക്കാം. ഏതായാലും ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ മീൻസ് ഒരു 14-15 വയസ്സ് മുതലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ കുറേ ഇഷ്ടങ്ങളും ഒക്കെയുണ്ട്, ഹോബീസൊക്കെ ഉണ്ട്. ഇപ്പോൾ കളിക്കാൻ പോവുക, കളിസ്ഥലം അല്ലെങ്കിൽ ലൈബ്രറി വായിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അങ്ങനെ അവരുടെ ആ ഒരു ഹോബികൾ ആസ്വദിക്കാനുള്ള ഒരു ഇടം പലപ്പോഴും പല സ്ഥലങ്ങളിൽ മിസ്സിംഗ് ആണ്.
അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലാണ് പൊതുവെ ഇവർ മറ്റ് ഇഷ്ടങ്ങളിലേക്കൊക്കെ വഴിതെറ്റി പോകാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ കേരള പോലീസ് അതുപോലെ സർക്കാരിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും എല്ലാ പരമാവധി കളിസ്ഥലങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലും, ഇപ്പോൾ സിറ്റികളിലൊക്കെ ഒരു വിഷയമെന്ന് പറയുന്നത് പലപ്പോഴും ടർഫുകളാണ്, പല ടർഫുകളും ഒരുപാട് കൂടി പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന

0: കുടുംബങ്ങളെ സംബന്ധിച്ച് കുട്ടികളെ സംബന്ധിച്ച് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള പരിമിതികളുണ്ട്. പക്ഷേ അതെല്ലാം നിർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ പഞ്ചായത്തുകളും അല്ലെങ്കിൽ നഗരസഭകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കളിസ്ഥലങ്ങളും കുട്ടികളുടെ വിനോദത്തിനുള്ള ആരോഗ്യകരമായ രീതിയിലുള്ള പരമാവധി വിനോദത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരുള്ള കഴിവുകളെ വളർത്തുന്നുള്ള പല പല പദ്ധതികൾ, ഇപ്പോൾ പോലീസിൻ്റെ തന്നെ ചിരി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, 94, 97, 900 അതാണ്. അത് കൊറോണ കാലത്ത് തുടങ്ങിയതാണ്, അതിപ്പോഴും ആക്റ്റീവാണ്. അപ്പോൾ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ മാനസിക വിഷമങ്ങളെല്ലാം പരിഹരിക്കുന്ന ഒരു കൗൺസിലിംഗ് സെൻറ്റർ തന്നെയാണ് ചിരി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലുള്ള എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മക്കളെ പരമാവധി ഹാപ്പി ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നൊരു സിറ്റുവേഷൻ നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന തലമുറ സേഫാകാനുള്ള എല്ലാ സാധ്യത സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ അതിനുള്ള സപ്പോർട്ടാണ് നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ ചെയ്തു കൊടുക്കേണ്ടത്. ഏതായാലും ഈ സന്ദേശങ്ങളിലൂടെ കുറേ പേർക്കെങ്കിലും നമുക്ക് ആ ലഹരിയോട് നോ പറഞ്ഞുകൊണ്ട് നല്ല ജീവിതം നയിക്കാൻ മുന്നോട്ട് ഉള്ള പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കുട്ടികളെ ഏറ്റെടുത്തൊരു ഗാനമാണ് ഇല്ലുമിനാട്ടി എന്ന് പറയുന്ന ആ ഒരു പാട്ട്. അപ്പോൾ അത് ലഹരിക്കെതിരെയുള്ള സന്ദേശമാക്കി ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് ഇവിടെ നിന്ന് പാടണം.
1: നാടിൻ നന്മയുള്ള പൊന്മക്കളെ മുത്തായവരെ, മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവരെ,

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആപത്താണ് ലഹരി. കൊച്ചി സിറ്റി സ്പെഷ്യൽ പോലീസിംഗ് വിംഗ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിഹാബ് ചേലക്കുളം നൽകിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം. തയ്യാറാക്കിയത് രാഹുൽ ദേവ് ആർ കെ.

ലോകത്തിലേക്ക്. റേഡിയോ കൊച്ചി 90 FM കഥായനം പരിപാടിയിൽ അക്കരെ എന്ന ചെറുകഥ കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് റജീന ഡേസി ജോസഫ്. അക്കരെ

തന്റെ 35 വർഷത്തെ ജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ താൻ താമസിച്ചിട്ടുണ്ട്. സഞ്ചാരം അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട ഒരു കല കൂടിയാണ്. ഓരോ സ്ഥലങ്ങളിലും പോവുക, അവിടുത്തെ ജീവിത രീതികളെക്കുറിച്ച് പഠിക്കുക, അങ്ങനെ തന്റെ ജീവിതത്തോടൊപ്പം സന്തോഷം മാത്രം തരുന്ന കുറച്ച് ജീവിതചര്യകളും. ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കൊച്ചു ലോകത്ത് തോമസ് സംതൃപ്തനാണ്. പലപ്പോഴും യാത്രയിൽ കുടുംബത്തെ കൂട്ടാറുണ്ട്. എന്തായാലും ഇപ്രാവശ്യം അവരെ കൂട്ടിയില്ല. തന്റെ യാത്രയെപ്പറ്റി അദ്ദേഹത്തിന് വലിയ കണക്കുകൂട്ടലുകൾ ഒന്നുമില്ലാത്തതിനാലായിരിക്കും അങ്ങനെ. ഒരു കുടിലിലാണ് താമസം, അതും കാടിന്റെ നടുവിൽ. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഭയവും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. വേണമെങ്കിൽ റിസോർട്ടിൽ താമസിക്കാമായിരുന്നു. എന്തായാലും ഒരു ദിവസം ഇവിടെ തന്നെ കിടക്കാമെന്ന മട്ടിൽ അദ്ദേഹം അവിടെ കിടന്നു. രാത്രിയിലുടനീളം പലവക ജന്തുക്കൾ ഇഴയുന്നതിൻ്റെയും മറ്റു പലവക ശബ്ദങ്ങളും കാരണം തീരെ ഉറങ്ങാൻ സാധിച്ചില്ല. ചീവീടുകളുടെ കരച്ചിൽ തീർത്തും അരോചകമായി തോന്നി. ഒരു റൂം എടുക്കാത്തതിൽ അദ്ദേഹത്തിന് അതിയായ ഖേദം തോന്നി. അന്ന് നേരം പുലർന്നപ്പോൾ തന്നെ അദ്ദേഹം ഒരു മുറിയെടുത്തു, കുറച്ചു നേരം കിടന്നുറങ്ങി.

11:30 എണീറ്റു. പല്ലുതേയും കുളിയും കഴിച്ച് വനത്തിന്റെ കാഴ്ചകൾ കാണാനായി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് മുറിയുടെ 4 ചുമരുകളിലുമായി തൂക്കിയിട്ടിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ ഒന്ന് ഏറെ പ്രസിദ്ധമായ ഒരു ചിത്രമായിരുന്നു, ഡാവിഞ്ചിയുടെ മൊണാലിസ. വേറെയും ഉണ്ടായിരുന്നു ചിത്രങ്ങൾ. അതിലൊന്ന് അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചു. ആ ചിത്രത്തിലെ ഓരോ സംഭവങ്ങളും അദ്ദേഹത്തിന്റെ ചിന്തകളെ പിടിച്ചുലച്ചു. ആ ചിത്രം അദ്ദേഹത്തെ വലിഞ്ഞു മുറുക്കി. എന്നാൽ അത്രമാത്രം ആകർഷിക്കാൻ അതിൽ എന്തിരിക്കുന്നു എന്നുവരെ അദ്ദേഹത്തിന് തോന്നി. ഒരു തോണി, അതിൽ നിന്നും ഒരു യുവതിയെ ഒരു യുവാവ് പിടിച്ചിറക്കുന്നതായിരുന്നു ചിത്രം. ചുറ്റും വലിയൊരു നദി. അതിൽ കൂടുതൽ ഒന്നുമില്ല ആ ചിത്രത്തിൽ. എന്തോ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ചാലിച്ചരച്ച ഒരു ചിത്രമായിരിക്കുമോ അത്? ആരായിരിക്കും അത് വരച്ചത്? എന്തായിരുന്നിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ? അങ്ങനെ 1000 ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പിടിച്ചുലച്ചു. ചിത്രം തിരിച്ചും മറിച്ചും നോക്കുന്നതിനിടയിൽ തോമസ് ആ പേര് ശ്രദ്ധിച്ചു, ജോർജ്. ഒരു ചിത്രത്തിനടിയിൽ ചിത്രകാരൻ്റെ പേരു കണ്ടതിൽ അദ്ദേഹത്തിന് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരവും ലഭിച്ചു. ചിത്രം വരച്ചത് ജോർജ്. മുൻപ് പത്രം വായിക്കുന്നതിനിടയിൽ അദ്ദേഹത്തെപ്പറ്റി വായിച്ചതായി ഓർത്തെടുത്തു. ഒരുപാട് പ്രശസ്തി ആർജിച്ച ഒരാളൊന്നുമല്ലെങ്കിലും അത്യാവശ്യം കേട്ടു പരിചയമുള്ളയാൾ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം എവിടെയായിരിക്കും? ഒന്ന് കാണണമെന്ന ആഗ്രഹം അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒരു തരത്തിൽ പലരോട് ചോദിച്ചും പറഞ്ഞും അയാളുടെ വീട് എവിടെയെന്ന് കണ്ടെത്തി. വലിയൊരു നദി കടന്നു വേണം അങ്ങോട്ടെത്താൻ. ഒരുപാട് ബോട്ടുകൾ ഉള്ളതിനാൽ യാത്ര സുഗമമായി നടക്കും. തോമസ് ഒരു ബോട്ടിൽ കയറി സ്ഥാനമുറപ്പിച്ചു. യാത്രയിലുടനീളം ആ നദിയുടെ ഭംഗി ആസ്വദിക്കാൻ അദ്ദേഹം മറന്നില്ല. യാത്രയ്ക്കൊടുവിൽ അദ്ദേഹം ഒരു നിഗമനത്തിലെത്തി. ഈ നദി ആ ചിത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദിയായിരിക്കാം. ബോട്ടിറങ്ങിയ ശേഷം പലരോട് ചോദിച്ചറിഞ്ഞ് ജോർജ് എന്ന ചിത്രകാരൻ്റെ വീട് കണ്ടെത്തി. വീടിനടുത്തെത്തുന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പും വർദ്ധിച്ചു വരുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായി. ഒരു പഴകിയ വീട്, ചെറിയ മുറ്റം, കുറച്ചു നീണ്ടു കിടക്കുന്ന പറമ്പ്. വീടിൻ്റെ മുറ്റത്തായി നീണ്ട താടിയും നരച്ച മുടിയുമായി ഒരാളിരിക്കുന്നു. വെളുത്ത മുടിയിഴകൾക്കിടയിൽ അവിടെവിടെയായി 2-3 കറുത്ത മുടിയിഴകൾ കാണാൻ സാധിക്കും. താടിയാണെങ്കിൽ വയറിനൊപ്പം നീണ്ടു കിടക്കുന്നു. അയാൾ അദ്ദേഹത്തോട് പതുങ്ങിയ സ്വരത്തിൽ ചോദിച്ചു, ജോർജ്? ആ, ഞാൻ തന്നെ, അദ്ദേഹം മറുപടി നൽകി. ഞാൻ തോമസ്. കുറച്ച് അകലെ നിന്ന് വരുന്നതാണ്, ഒരു സഞ്ചാരിയാണ്. ഞാൻ അങ്ങേ കാണാൻ വേണ്ടി വന്നതാണ്, കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും. ബുദ്ധിമുട്ടില്ലെങ്കിൽ കയറിയിരിക്കൂ. ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ വരെ എന്നെ കാണാൻ വന്നിട്ട് താങ്കളെ നിരാശനാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അയാൾ അകത്തേക്ക് കയറിയിരുന്നു. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു വീടായി അദ്ദേഹത്തിനത് തോന്നി. 2 മുറികളും തിണ്ണയും അടുക്കളയുമുണ്ട്. വേറെ ആരും ആ വീട്ടിലുണ്ടായിരുന്നില്ല. വീടിൻ്റെ ഉമ്മറത്തിരിക്കാൻ ഒരുങ്ങിയ അയാളെ ചിത്രകാരൻ മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയി. ആ മുറിയുടെ ചുമരാകെ ചായത്താൽ നിറഞ്ഞിരിക്കുന്നു. ഒരു പെയിൻറിംഗ് ബോർഡ് ഇരിക്കുന്നതായും ശ്രദ്ധിച്ചു. റൂമിൻ്റെ വാതിൽ കാറ്റത്തറിയാതെ ചാഞ്ഞപ്പോൾ മാത്രമാണ് അതിനിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ചിത്രം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. താൻ കണ്ട അതേ ചിത്രം. പരിസരം മറന്ന് അയാൾ പറഞ്ഞു, ഇത് ഈ ചിത്രത്തെപ്പറ്റിയാണ് എനിക്ക് അറിയേണ്ടത്. ഇതിനെപ്പറ്റിയാണ് എനിക്ക് നിങ്ങളിൽ നിന്നും അറിയേണ്ടത്. ഹേയ്, താങ്കൾ എന്തിനാണ് ഇങ്ങനെ പരിഭ്രാന്തനാകുന്നത്? ഇവിടെ ഇരിക്കൂ. താങ്കൾക്ക് എന്താണ് അറിയേണ്ടത്? ക്ഷമിക്കണം, ഞാൻ പരിസരം മറന്നു. കാര്യങ്ങൾ അറിയാനുള്ള തീവ്രത കാരണം ഞാൻ. സാരമില്ല, ചോദിക്കൂ. എന്തുകൊണ്ട് നിങ്ങൾ ഈ ചിത്രം മാത്രം ഈ മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു? ഈ ചിത്രത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ ചിത്രം വരയ്ക്കാനുണ്ടായ സാഹചര്യം? ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ വ്യഗ്രതയിൽ അയാൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. സംസാരത്തിൽ വേഗത കൂടുകയുമുണ്ടായി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം മാത്രമാണ് അയാൾ ആ ചിത്രകാരൻ്റെ മുഖം ശ്രദ്ധിച്ചത്. മുഖമാകെ മ്ലാനമായിരിക്കുന്നു. കണ്ണുകൾ മറ്റേതോ ദിക്കിലേക്ക് തിരിച്ച് അയാൾ ആലോചിക്കുന്നുണ്ട്. അയാൾ ജോർജിൻ്റെ ശ്രദ്ധ തന്നിലേക്കാക്കാൻ വേണ്ടി അയാളെ ഒന്ന് വിളിച്ചു. എന്നാൽ അദ്ദേഹം ആ വിളി അറിഞ്ഞില്ല. പിന്നീട് വീണ്ടും ഒരിക്കൽ കൂടി വിളിച്ചപ്പോൾ

മാത്രമാണ് അദ്ദേഹം വിളി അറിഞ്ഞത്. വീണ്ടും ഞാൻ ക്ഷമ ചോദിക്കുന്നു, എന്റെ ചോദ്യം അങ്ങെ ആലോസരപ്പെടുത്തിയോ? അദ്ദേഹം അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ആ ചിത്രത്തിന് എന്തോ ഒരു പ്രത്യേകതയുള്ളതായി തോന്നി, അതിനു പിന്നിൽ ഒരു കഥയുള്ളതായി തോന്നി. ഇവിടെ വരെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഈ ചിത്രത്തിലെ പല ഭാഗങ്ങളും ഞാൻ കടന്നു വന്നു. അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു, പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇത്രയുമൊക്കെ പറഞ്ഞിട്ടും ആ ചിത്രകാരൻ ഒന്നും പറഞ്ഞില്ല. ഏറെ നേരം കാത്തിരുന്നിട്ടും ഒരു മറുപടിയും കിട്ടാത്തതിൽ തോമസ് നിരാശയോടെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. യാത്ര ചോദിക്കുന്നതിന് മുൻപേ ചിത്രകാരൻ പിന്നെയും ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. പറയാം, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഈ ചിത്രത്തിന് പിന്നിലൊരു കഥയുണ്ട്. കഥയല്ല, ജീവിതമുണ്ട്, ഞാനെന്ന ചിത്രകാരന്റെ ജീവിതം. വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഇതുപോലെ ബോട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അക്കരയ്ക്ക് പോകുവാൻ വഞ്ചിയായിരുന്നു. എനിക്ക് നന്നായി വഞ്ചി തുഴയാൻ അറിയാമായിരുന്നു. എൻ്റെ കൗമാരത്തിൽ വഞ്ചി തുഴയുന്നത് എനിക്ക് ഹരമായിരുന്നു. അങ്ങനെ എന്നും ഞാൻ അക്കരയ്ക്ക് പോയിരുന്നു. എന്നോടൊപ്പം ഒരു ദിവസം ഒരു സുന്ദരിയും വഞ്ചിയിൽ കയറി. ഞാൻ അവളോട് ചോദിച്ചു, എങ്ങോട്ടാ? അക്കരയ്ക്ക്. ഞാൻ അവളെ അക്കരെ കൊണ്ടു ചെന്നാക്കി. കൗമാരത്തിൻ്റെ തിളപ്പ് നിറഞ്ഞു നിൽക്കുന്നതിനാൽ അവളെ പിന്നെയും കാണാനൊരാഗ്രഹം. ഞാൻ ഇക്കരയ്ക്ക് വന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൾ വന്നു, ഒരു ചെറു പുഞ്ചിരിയോടെ. അവൾ വഞ്ചിയിൽ കയറി. മാസങ്ങളോളം അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തു. മുടങ്ങാതെ എന്നും ഞാൻ അവളോടൊരു ചോദ്യം ചോദിച്ചു, എങ്ങോട്ടാ? അവൾ ഇന്നും ഒരേ രീതിയിൽ മറുപടി നൽകി, അക്കരയ്ക്ക്. ഒരിക്കൽ ഞാൻ അവളോട് പേര് ചോദിച്ചു, അതിനും അവൾ മറുപടി നൽകി, അക്കാമ. വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല, ഇങ്ങോട്ടുമൊന്നും ചോദിച്ചില്ല, പറഞ്ഞുമില്ല. എൻ്റെ ജീവിതത്തിലെ ഒരു ദിനചര്യയായി മാറിയിരുന്നു അക്കരയാത്ര. ഈ നദിയിലെ ഓളങ്ങൾ ഇളകുന്ന പോലെ എൻ്റെ മനസ്സും ഇളകിയിരുന്നു. ഇളം കാറ്റ് ഞങ്ങളെ രണ്ടിനെയും തഴുകിപ്പോയിരുന്നു. ആ അനുഭവം ഞാൻ ഏറെ ആസ്വദിച്ചിരുന്നു. ആ കാറ്റ് അവളായിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവൾ നദിയെ നോക്കിയിരുന്നപ്പോൾ ഞാൻ അവളെയും നോക്കിയിരുന്നു. അവളുടെ മുടി എപ്പോഴും കെട്ടിവെച്ചിരുന്നു. ഒരിക്കൽ പോലും ആ മുടി അഴിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ കൂടി. മൗനമായിരുന്നു ഞങ്ങളുടെ ഇടയിലെ വില്ലൻ. കണ്ണിൽ കണ്ണിൽ നോക്കി ഞാൻ എത്രയോ നേരം തുഴഞ്ഞിരിക്കുന്നു. പലപ്പോഴും അവളോട് മിണ്ടണമെന്ന് തോന്നിയെങ്കിൽ കൂടി മനസ്സിന് ധൈര്യം അത്ര പോരായിരുന്നു. അങ്ങനെ ഒരു ദിവസത്തെ യാത്രയിൽ അവളെ പതിവിലും സുന്ദരിയായി തോന്നിച്ചു. അവൾ വന്ന് വഞ്ചിയിൽ കയറി. ഞാൻ ചോദിച്ചു, എങ്ങോട്ടാ? അക്കരയ്ക്ക്. ആ യാത്രയിലുടനീളം അവളുടെ മുഖം ഇരുണ്ടിരിക്കുന്നതായി ശ്രദ്ധിച്ചു. കാലാവസ്ഥയും അതുപോലെ തന്നെ. കാർമേഘം ഇരുണ്ടുകൂടിയിരിക്കുന്നു. നദിയുടെ പകുതി എത്തിയപ്പോൾ വലിയൊരു മഴ. രണ്ടാളും ആകെ നനഞ്ഞു കുതിർന്നു. അവളുടെ കുപ്പായം ആകെ നനഞ്ഞു. അവൾ ഒളിപ്പിച്ചു വെച്ച കൊന്തയുടെ മുത്തുകൾ ഇപ്പോൾ വ്യക്തമായും കാണാം. മുഖത്തെ ഭാവമാറ്റത്തിന് കാരണം ചോദിച്ചറിയണമെന്നുണ്ടെങ്കിൽ കൂടി ചോദിച്ചില്ല. വള്ളം അക്കരയ്ക്കെത്തിയപ്പോൾ അവൾ ചോദിച്ചു, എന്നെ ഒന്ന് പിടിച്ചിറക്കാമോ? സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ ഞാൻ ഒരു നിമിഷം നിശബ്ദനായി നിന്നു. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഞാൻ അവളെ പിടിച്ചിറക്കി. അവൾ നദിക്കപ്പുറമുള്ള ഇടുങ്ങിയ വഴിയിലൂടെ നടന്നു നീങ്ങി. ഒരിക്കൽ കൂടെ തിരിഞ്ഞു നോക്കി അവൾ പറഞ്ഞു, ഞാൻ പോകുന്നു. അവൾ എന്നോട് സംസാരിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. അന്നും ഞാൻ കാത്തിരുന്നു അവൾ തിരിച്ചു വരുന്നതിനായി. എന്നോട് സംസാരിച്ചവളോട് ഒരുപാട് സംസാരിക്കുന്നതിനായി. മണിക്കൂറുകൾ കടന്നുപോയി, അവൾ വന്നില്ല. അപ്പോൾ മാത്രമാണ് അവളുടെ മുഖം എന്നോട് സംസാരിച്ചിരുന്നുവെന്ന് ഞാൻ ഓർക്കുന്നത്. പിന്നെ ഇങ്ങോട്ടുള്ള യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കായി. പിന്നീട് അങ്ങോട്ടുള്ള യാത്രകളിലും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഫലിതം അല്ലാതെന്താ? അയാൾ ഒന്ന് പതുങ്ങിയ സ്വരത്തിൽ ചിരിച്ചു. ഫലിതമോ? ഇതങ്ങയുടെ ജീവിതമല്ലേ? ആ ചിത്രകാരൻ ഒന്നുകൂടി ചിരിച്ചു. എന്നിട്ടാണ് അതിന് മറുപടി നൽകിയത്, ജീവിതവും ഫലം.

ഫലിതമാണ്. സുഖവും ദുഃഖവും കണ്ണീരും ചിരിയും ചേർന്ന ഒരു ഫലിതം. ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നുവോ? കഥ കേൾക്കാൻ വന്നിട്ട് തത്വം കേൾക്കേണ്ട അവസ്ഥയായോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ ഇറങ്ങുന്നു, നേരം ഒരുപാടായിരിക്കുന്നു. അയാൾ പോകാനായി മുറ്റത്തിറങ്ങി, ചെരുപ്പെട്ടു, എന്നിട്ടൊന്നുകൂടി ആ ചിത്രകാരനെ നോക്കി. നോവിൻ്റെ നിറമുള്ള പുഞ്ചിരിയുമായി നിൽക്കുന്ന അയാളോട് അവസാന ചോദ്യം എന്ന മട്ടിൽ അദ്ദേഹം ചോദിച്ചു, എന്നിട്ടിപ്പോൾ ആ പെൺകുട്ടി എവിടെയുണ്ട്?

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സംഗീത് കാ സഫർ.

മനസ്സു തൂവൻ ചില്ലുവാതിനായി നിൻകുരുന്നു നാണം കന്നികാരമായി.